നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948, ആഷാഢം 13, കൊല്ലവർഷം 1201, മിഥുനം 20, 2026 ജൂലൈ 4, ശനിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 44 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം, ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിക്കുന്നു.
1: തുഞ്ചൻ ഉയർത്തിയ ഹരിശ്രീ തത്വം, അക്ഷരവിദ്യ അനശ്വരവിദ്യ, ഘോഷിത തത്വം സർവം ഹരിശ്രീ, താരണമന്ത്രം ജയശ്രീ ഹരിശ്രീ. മലയാളം നമ്മുടെ ഹൃദയഭാഷയാണ്, പ്രഥമ ഭാഷ മലയാളമാണ്. മനന ഭാഷയും മാതൃഭാഷയുമാണ് മലയാളം. വശ്യസുന്ദരമായ ദശാക്ഷരി കവചമാണ് മലയാളിയുടെ ഐശ്വര്യ നികേതനം. പഠന വഴികളിൽ വെളിച്ചം നൽകുന്ന സുകൃതത്തിൻ്റെ മാപിനി കൂടിയാണ് ഹരിശ്രീ ഗണപതയേ നമ എന്ന ദശാക്ഷരി. ഇതിലെ വെളിച്ചമാണ് അക്ഷരപുണ്യത്തിലേക്ക് കുരുന്നുകളെ നയിക്കുന്നത്. ഇവിടെ തന്നെയാണ് ശ്രീ ഉള്ളതെന്ന് ആദ്യം ബോധ്യപ്പെടുത്തുന്നു. അതിനു മുന്നോടിയായി ദശാക്ഷരിയിലെ 10 അക്ഷരങ്ങളും പ്രതിലോമ രീതിയിൽ മനയെ തപ നഗ ശ്രീരിഹ എന്ന് സ്വയം പരിവർത്തനം ചെയ്യുന്നു. ഇതിനെ അനുലോമക്രമത്തിൽ ഹരിശ്രീ ഗണപതയെ നമ എന്ന് വായിക്കാം. എല്ലാ തുടക്കങ്ങൾക്കും പ്രേരകം അക്ഷരമാണ്. നയിക്കുന്നതാണ് അക്ഷരം, വിജയിപ്പിക്കുന്നതാണ് ഗണം. എല്ലാം ഉത്പന്നമാകുന്നത് അവിടെയാണ്. ഉത്പന്നമായത് നശിക്കുകയും അണുക്കൾ നിൽക്കുകയും ചെയ്യും. തുടക്കവും ഒടുക്കവും ഒരിടത്തു തന്നെ. സർവവിദ്യാഭൂമികയാണ് ഹരിശ്രീ. എല്ലാ മനുഷ്യരിലും ശ്രീ ആർന്ന് വിഹരിക്കുന്നത് ഈ ശക്തിയാണ്. സർവത്തിനും ഏകസാക്ഷി സവിതാവാണ്. അഗ്നിമീടെ പുരോഹിതം, യജ്ഞസ്യ ദേവം ഋത്വിജം, ഹോതാരം രത്നഥാദം, ഋഗ്വേദം 1-ാം മണ്ഡലത്തിലെ ആദ്യത്തെ മന്ത്രമാണിത്. ശിവയുടെ വപുസാം ശ്രീചക്രത്തിൽ ഹരിശ്രീ നമ്മുടെ മന്ത്രമുഖം. ഘോഷിത തത്വം സർവം ഹരിശ്രീ, താരണമന്ത്രം ജയശ്രീ ഹരിശ്രീ.
0: ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. ഇരു സംസ്ഥാനങ്ങളിലുമായി വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ ഉദ്ഘാടനവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും രാവിലെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 1,00,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും മോദി നിർവഹിക്കും. എൽ നിനോ കാരണം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സാധാരണയിൽ കുറഞ്ഞതും വരൾച്ചാ സാധ്യതയും ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. എറണാകുളം ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KSEB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. സംസ്ഥാനത്ത് 6 പേർക്ക് ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2-ാം മത്സരം രാത്രി 7-ന് മാഞ്ചസ്റ്ററിൽ. 1-ാം മത്സരം നേരത്തെ മഴമൂലം ഉപേക്ഷിച്ചിരുന്നു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിലാദ്യം ഉഷമലരി, ഇടപ്പള്ളി രാഘവൻ പിള്ളർ രചിച്ച വിശ്വഭാരതിയിൽ എന്ന കവിത, ആലാപനം കവിതാസ്വരലയ, ഉദയഗീതം എസ് ജയ പാടിയത്, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്കു ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 68-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഗാനകൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, ടി ലക്ഷ്മണപിള്ള രചിച്ച കൃതികൾ. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര, ചർമ്മ സംരക്ഷണം ആയുർവേദത്തിൽ ഡോക്ടർ ബ്ലസി ഐ വി പുലിക്കോട്ടിൽ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട, 2:02 നേർമൊഴി, ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫർ ശ്രീജി ബി പങ്കെടുക്കുന്നു. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹേ സ്പോൺസർഡ് പരിപാടി. 3:00 തിരൈപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4:00 എവർഗ്രീൻ ഡുവറ്റ് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:02, 6:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, ഓർക്കിഡ് പൂക്കളുടെ വിസ്മയലോകം, ലിസി ജോസഫുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീതസുധയിൽ കെ എസ് നാരായണസ്വാമിയുടെ വീണക്കച്ചേരി കേൾക്കാം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം, ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ചത്. 11:05 വിവിധ ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത.

തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 23.5 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 3.6 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 1.7 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു.

0: നമസ്തേ അനന്തപുരി. നമസ്തേ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമസ്തേ അനന്തപുരി. ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ വിശ്വഭാരതിയിൽ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് കവിതാ സ്വരലയ.

ഇപ്പോൾ കേൾക്കാം ഉദയഗീതം, എസ് ജയ പാടിയത്. സംഗീതം നെച്ചൂർ ആർ രതീശൻ. ആദിഗാനം ഒരു തന്ത്രി കന്യാകുമാരി തിരകളിൽ. രചന സജി ശ്രീവത്സം.

എസ് ജയ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. നീതിപീഠം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: പ്രഭാതഭേരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. പൊതുമേഖല ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും ഒഴിവുകൾ 3 ആഴ്ചയ്ക്കുള്ളിൽ PSC റിപ്പോർട്ട് ചെയ്യണമെന്ന് വകുപ്പ് മേധാവിമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. തലസ്ഥാന നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് അരുവിക്കരയിൽ ജലശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കാൻ ജല അതോറിറ്റി ഒരുങ്ങുന്നു. 100 MLD ശേഷിയുള്ള പ്ലാന്റാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിനുള്ള മണ്ണെണ്ണ വിഹിതത്തിൽ 16.08 ലക്ഷം ലിറ്റർ കേന്ദ്രം കുറവ് വരുത്തി. ഇതോടെ മഞ്ഞക്കാടുകാർക്ക് മാസം 1 ലിറ്ററും മറ്റുള്ളവർക്ക് 1.5 ലിറ്ററും മാത്രമേ കൊടുക്കാൻ കഴിയൂ. തനത് സെമി കണ്ടക്ടർ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനും ചിപ്പുകളുടെ ഇറക്കുമതി കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന് കീഴിലുള്ള സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റിംഗ് കേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഗുജറാത്തിലെ സാനന്ദിൽ വൈകിട്ട് 4:30 ചടങ്ങ്. സായുധ സേനകൾക്ക് ആയുധങ്ങളടക്കം വാങ്ങാൻ 52,000 കോടിയുടെ പ്രതിരോധ ഇടപാടുകൾക്ക് പ്രതിരോധ അക്വിസിഷൻ കൌൺസിൽ അംഗീകാരം നൽകി. ഇറാൻ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമീനിയുടെ കബറടക്കത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ന് ഔദ്യോഗികമായി ആരംഭിക്കുന്ന ചടങ്ങ് 6 ദിവസം നീളും. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും.
1: സുഗന്ധത്തിന്റെയും ഔഷധമൂല്യത്തിന്റെയും വാണിജ്യ മൂല്യത്തിന്റെയും പേരിൽ ലോകമെമ്പാടും പ്രശസ്തമായ ചന്ദനമരങ്ങൾ പശ്ചിമഘട്ടത്തിലെ അമൂല്യമായ പ്രകൃതി സമ്പത്താണ്. ഒരു കാലത്ത് സ്വകാര്യ ഭൂമികളിൽ ചന്ദനം നട്ടുവളർത്താൻ കർഷകർക്ക് നിരവധി നിയമപരമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ട്രീ ബാങ്കിംഗ് പോലുള്ള പദ്ധതികളിലൂടെ സ്വകാര്യ ഭൂമികളിൽ ചന്ദന തൈകൾ വിതരണം ചെയ്ത് കർഷകർക്ക് ദീർഘകാല വരുമാന സാധ്യത ഒരുക്കാനാണ് വനം വകുപ്പിന്റെ ശ്രമം. അതേസമയം ചന്ദനമോഷണം, അനധികൃത വ്യാപാരം, സ്പൈക്ക് ഡിസീസ് പോലുള്ള രോഗങ്ങൾ, സ്വാഭാവിക ചന്ദനവനങ്ങളുടെ സംരക്ഷണം എന്നിവ ഈ മേഖലയിലെ പ്രധാന വെല്ലുവിളികളായി തുടരുകയാണ്. ഈ മേഖലയിലെ വെല്ലുവിളികളും സാധ്യതകളും പരിശോധിക്കുകയാണ് പ്രഭാതബേരി.
2: ചന്ദനം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് അതിന്റെ അപൂർവമായ സുഗന്ധമാണ്. എന്നാൽ സുഗന്ധം പോലെ തന്നെ അതിന്റെ ജീവിത രീതിയും അത്ഭുതകരമാണ്.
1: ആലുവ UC കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യാപിക ഡോക്ടർ രശ്മി GR.
2: ചന്ദനം ഒരു അർത്ഥപരാദ സസ്യം അഥവാ ചന്ദനത്തിന് സ്വന്തം വേരുകളും പച്ചയിലകളും ഉള്ളതിനാൽ പ്രകാശ സംശ്ലേഷണത്തിലൂടെ സ്വന്തം ആഹാരം നിർമ്മിക്കാൻ കഴിയും. അതുകൊണ്ട് ഇവ പൂർണ്ണ പരാദ സസ്യമല്ല. എന്നാൽ വളർച്ചയ്ക്ക് ആവശ്യമായ വെള്ളവും ധാതു ലവണങ്ങളും സ്വന്തം വേരുകളിലൂടെ മാത്രം പര്യാപ്തമായി ലഭിക്കാറില്ല, പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ. ചന്ദനത്തിന്റെ ഈ റൂട്ട് സിസ്റ്റം വളരെ പ്രത്യേകതയുള്ളതാണ്. ആദ്യം രൂപപ്പെടുന്ന ടാപ്പ് റൂട്ട് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുകയും പിന്നീടുണ്ടാകുന്ന ലാറ്ററൽ റൂട്ട് വ്യാപകമായി വളർന്ന് സമീപ സസ്യങ്ങളുടെ വേരുകളിൽ നിന്ന് പുറത്തു വരുന്ന രാസപദാർത്ഥങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുന്നു. തുടർന്ന് ഈ വേരിന്റെ ചില ഭാഗങ്ങൾ ഹോസ്റ്റോറിയമായി അഥവാ പരാദ വേരായി വികസിച്ച് സമീപത്തുള്ള മറ്റു സസ്യങ്ങളുടെ വേരുകളുമായി ബന്ധപ്പെടുകയും അവയുടെ സൈലം കോശങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ വെള്ളവും ധാതു ലവണങ്ങളും ചന്ദനത്തിലേക്ക് എത്തിച്ചേർക്കപ്പെടുന്നു. ഇതിന്റെ വേരുകൾ സാധാരണയായി ആഴത്തിൽ പോകാതെ പരന്ന രീതിയിൽ വളരുന്നതിനാൽ ഒരേ സമയം നിരവധി ഹോസ്റ്റ് പ്ലാന്റുമായിട്ട് ഇതിന് ബന്ധപ്പെടാൻ കഴിയും. ഹോസ്റ്റ് ഇല്ലാതെയും ചന്ദനത്തിന് കുറച്ചു കാലം ജീവിക്കാൻ കഴിയും. എന്നാൽ ഹോസ്റ്റ് ഉള്ളപ്പോൾ വളർച്ച കൂടുതൽ ആരോഗ്യകരവും വേഗത്തിലും ആയിരിക്കും. ഇനി ചന്ദനത്തിന്റെ സുഗന്ധത്തിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അതിന്റെ കാതലിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഹാർഡ്വുഡ് എന്ന് പറയും, അതിലാണ് രൂപപ്പെടുന്നത്. പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ കാതലില് പ്രത്യേക തരം സുഗന്ധ തൈലം അടങ്ങുന്നു, നമ്മൾ എസെൻഷ്യൽ ഓയിൽ എന്ന് പറയും. സാധാരണയായിട്ട് ഒരു 15 മുതൽ 20 വർഷം വരെ പ്രായമാകുമ്പോഴാണ് കാതല് നന്നായിട്ട് രൂപപ്പെടുകയും ഈ സുഗന്ധ തൈലത്തിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നത്. അതിനാൽ പ്രായം കൂടിയ ചന്ദന വൃക്ഷങ്ങൾക്കാണ് കൂടുതൽ സുഗന്ധവും സാമ്പത്തിക മൂല്യവും ഉണ്ടാകുന്നത്. നമുക്കിതിൽ നിന്ന് മനസ്സിലാവും, സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് ജീവിക്കുമ്പോഴും ആവശ്യമായ സമയത്ത് മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാനും വിജയകരമായ ഒരു ജീവിത തന്ത്രം കൊണ്ടുപോവുകയാണ് നമ്മുടെ ചന്ദനമരം ചെയ്യുന്നത്.
1: ആയുർവേദിക് ഫിസിഷ്യൻ ഡോക്ടർ ധന്യ കെ.
3: രണ്ട് തരത്തിലുള്ള ചന്ദനങ്ങളാണ് യൂസ് ചെയ്യുന്നത്, രക്തചന്ദനവും ശ്വേതചന്ദനവും. നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളിൽ കൂടുതലായിട്ടും ശ്വേതചന്ദനമാണ് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ തൊലിപ്പുറമെയുള്ള കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് രക്തചന്ദനം വരുന്നത്. ചന്ദനത്തിന് മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് മനോരോഗങ്ങളിലും ചന്ദനം ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ചന്ദനാദി തൈലം പോലെയുള്ളത് ഉറക്കക്കുറവുള്ള കണ്ടീഷൻസിൽ തലയിൽ എണ്ണയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ണിന് വരുന്ന അസുഖങ്ങളിലെല്ലാം നമുക്ക് ചന്ദനാദി വർത്തി. അതുപോലെ തന്നെയാണ് മൂത്രസംബന്ധമായ അസുഖങ്ങൾക്ക് നമുക്ക് ചന്ദനാസവം പോലെയുള്ള മരുന്നുകൾ കൂടുതലായി ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് ചന്ദന ലേപനങ്ങൾ നമുക്കിന്ന് മാർക്കറ്റിലൊക്കെ അവൈലബിൾ.

0: അതിന്റെ സുഗന്ധം അത് ഇരിക്കുന്ന ഇടങ്ങളിലേക്ക് വ്യാപിക്കണമെങ്കിൽ അതിൽ സാധാരണ നിറങ്ങളൊന്നും അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. ഇതിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ നിൽക്കും, എത്രയോ വർഷങ്ങളെ പഴക്കമുള്ള ഒരു ശില്പങ്ങളിൽ അപ്പോഴും അതിന്റെ സുഗന്ധം അതേപടി അതിൽ ഉണ്ടാവും എന്നുള്ളതും ചന്ദനത്തടിയിൽ തീർത്ത ശില്പത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്.
1: ഈ നാട് യുവജന സഹകരണ സംഘം കൃഷി വിഭാഗം ടെക്നിക്കൽ ഓഫീസർ വിലാസ് താനിക്കൽ.
2: കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കൃഷിയാണ് ചന്ദന കൃഷി എന്നുള്ളതാണ്. നമുക്ക് ആദ്യത്തെ കുറച്ച് നാളുകളിൽ മാത്രം അതിനൊരു പരിപാലനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ പരിചരണമൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കൃഷിയാണ്. മറ്റ് കൃഷികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടും ചുരുങ്ങിയത് ഒരു 20-25 വർഷത്തിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നത്. ഇപ്പം മറ്റു മരങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇതിന് ചില തരത്തിലുള്ള ഫംഗൽ രോഗങ്ങളൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ മറ്റ് കൃഷികളിൽ നിന്ന് വിഭിന്നമായിട്ട് ഇതൊരു അർത്ഥപരാധ സസ്യമാണ്. അപ്പോൾ എപ്പോഴും ഇതിനൊരു ഹോസ്റ്റ് പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ശരിയായ രീതിയിൽ വളർന്നു വരത്തുള്ളൂ.
1: പരിസ്ഥിതി പ്രവർത്തകനായ ഇ പി അനിൽ.
3: ചന്ദനമരം ഓസ്ട്രേലിയ, ചൈന, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഈ മരങ്ങൾ വളരുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള മരങ്ങൾ അതിന് കാരണമായ ഇതിന്റെ ഗന്ധത്തിന് ഇതിന്റെ മണത്തിന് കാരണമായ ആൽഫ സാന്റലോൾ, ബീറ്റ സാന്റലോൾ തുടങ്ങിയ ഉള്ളടക്കം ഏറ്റവും അധികമുള്ളത് കർണാടക, തമിഴ്നാട്, കേരള ബോർഡറിൽ വളരുന്ന മരങ്ങൾക്കാണ് എന്നത്. ഒരുപക്ഷെ ഇന്ത്യയെ പറ്റി ലോകത്തിന് മുന്നിൽ മരങ്ങളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടി വരുന്ന മറ്റ് മരങ്ങളുമായി തട്ടിച്ചു നോക്കാൻ കഴിയാത്ത തരത്തിൽ വിലപിടിപ്പുള്ള ഒരു ടണ്ണിന് ഏകദേശം 100,000 രൂപയോളം വില വരുന്ന ചന്ദനമരം, അതിൽ നിന്നുണ്ടാക്കുന്ന സാൻഡൽവുഡ് ഓയിൽ, അതിലേതാണ്ട് 1.5 മുതൽ 2 ലക്ഷം വില വരുന്ന ഈ മരം. എന്നാൽ നിലവിൽ ഇത് എൻഡാൻജേ വൾനറബിൾ എന്ന് പറഞ്ഞാൽ അന്യം നിന്ന് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരേ സമയം ഈ മരത്തെ പറ്റി ഓർത്ത് അഭിമാനിക്കുന്ന നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ മരം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് തന്നെ പല രോഗങ്ങൾക്കും വിധേയമാകുന്നു, അതിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അതേസമയം ചന്ദന മരങ്ങളെ പറ്റി ലോകമാകെ സംസാരിക്കുമ്പോൾ അതിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയുടെ ചന്ദന മരങ്ങൾ, അത് നമുക്ക് തരുന്ന സാമ്പത്തികമായ ലാഭം, നമുക്ക് തരുന്ന പ്രത്യേകമായ അംഗീകാരം, ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഗൗരവതരമായി അഭിമുഖീകരിക്കണം. ഒപ്പം ഇത്തരം മരങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന ആരോഗ്യകരമായ സമയങ്ങളും കൂടി എടുക്കണം.
1: മറയൂർ ഫോറസ്റ്റ് ഡിവിഷൻ DFO സുഹൈബ് പി ജെ.
4: മറയൂർ ഫോറസ്റ്റ് ഡിവിഷനിൽ നിലവിൽ 9 ചന്ദന റിസർവുകൾ നമുക്കുണ്ട്. ഈ റിസർവുകളിൽ ഉദ്ദേശം 52,000 ചന്ദന മരങ്ങളുമുണ്ട്. ചന്ദനമരം വളരെ കടുപ്പം കുറഞ്ഞ മരമാണ്, അതുകൊണ്ട് ചെറിയ നേരം കൊണ്ട് ഇത് മുറിച്ച് കടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. രാത്രിയിൽ ഫുൾ ടൈം ഉണർന്നിരുന്നാണ് ഇതിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്നത്. കൂടാതെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇത് നമ്മൾ കൊടുത്തതിന് ശേഷം അവർ ചന്ദന തൈലം ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തി വരുന്നുണ്ട്. ചന്ദനം ഓക്ഷൻ ചെയ്ത് വിൽക്കുന്നത് വഴി പ്രതിവർഷം ഉദ്ദേശം 60 കോടി രൂപ സർക്കാരിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ചന്ദന തൈലം ഇതിനു മുമ്പുണ്ടായിരുന്ന കേസുകളിലൊക്കെ പിടിച്ചു വെച്ചിട്ടുള്ളത് വർഷത്തിൽ ലേലം ചെയ്ത് ഈ ഓപ്ഷനിലൂടെ നൽകി വരുന്നുണ്ട്. ഉദ്ദേശം 270,000 രൂപയോളം 1 കിലോ ചന്ദന തൈലത്തിന് വില വരുന്നുണ്ട്. ആർക്കും സ്വന്തം പുരയിടത്തില് ചന്ദനം വളർത്താം. വളർത്തുന്ന ചന്ദനം പൂർണമായും അതിന്റെ പണം വളർത്തുന്ന കർഷകന് അല്ലെങ്കിൽ വളർത്തുന്ന ആൾക്ക് തന്നെ അത് ലഭിക്കുന്നതാണ്. കാലങ്ങൾക്ക് മുമ്പ് ഈ ചന്ദനത്തിന്റെ 30% പൈസ വനം വകുപ്പിന്റെയിലേക്ക് വരേണ്ടതാണ് ആയിരുന്നു. അതിനുശേഷം നിയമം ലഘൂകരിക്കുകയും ഇപ്പോൾ ആ ചന്ദനം ആ സ്ഥല ഉടമയുടെ സ്ഥലത്ത് നിന്നും മുറിച്ചു മാറ്റുന്നതിനും അയാളുടെ സ്ഥലം ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്ത റേഞ്ച് ഓഫീസിലേക്ക് അതിന് അപേക്ഷ കൊടുക്കുകയും അത് ആ റേഞ്ചിൽ നിന്നോ ഉള്ള ആളുകൾ വന്ന് അത് മുറിച്ചു നീക്കി ട്രാൻസ്പോർട്ട് ചെയ്ത് മറയൂരെത്തി മറയൂര് അതിനെ ഞങ്ങൾ പബ്ലിക് ഓപ്ഷനിൽ വെച്ച് അതിനെ വിറ്റ് അതിന് ലഭിക്കുന്ന തുക ഇവിടുന്ന് തന്നെ ട്രഷറി റീഇംബേഴ്സ്മെന്റ് ആയി അവരുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ്. ഇത് മുറിക്കുന്നതിനും ഇത് വിൽപ്പന നടത്തുന്നതിനും നിലവിലെ നിയമങ്ങൾ വനം വകുപ്പിൽ നിശബ്ദമാക്കിയിരിക്കുകയാണ്. ഇതൊരു കുറ്റകൃത്യം ആകുന്നത് ഇങ്ങനെ അനധികൃതമായി വെട്ടുന്ന ചന്ദനം വീട്ടിൽ ശേഖരിച്ചു വെക്കുകയോ മറ്റൊരാൾക്ക് ഗിഫ്റ്റായിട്ടോ അല്ലാതെയോ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴോ കേരള വന നിയമം പ്രകാരം ഉത്തരവും ശിക്ഷാർഹമാവുകയും ചെയ്യുന്നത്.
1: കേരള വനഗവേഷണ കേന്ദ്രം ഡയറക്ടർ കണ്ണൻ CS വാര്യർ.
5: 1980s ഏതാണ്ട് 186,000 ചന്ദന മരങ്ങൾ ഉണ്ടായിരുന്ന മറയൂരില് ഇപ്പോൾ ഏകദേശം 57,000 മരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതിന് പ്രധാന കാരണം സാൻഡൽവുഡ് സ്പൈക്ക് ഡിസീസ് എന്ന രോഗമാണ്. ഫൈറ്റോപ്ലാസ്മ എന്നറിയപ്പെടുന്ന കോശഭിത്തി ഇല്ലാത്ത ഒരുതരം ബാക്ടീരിയൽ പരാദമാണ് ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കാത്ത ഈ രോഗത്തിന് കാരണം. മരങ്ങളുടെ ഇലകൾ ചെറുതാവുകയും വരൾച്ച മുരടിക്കുകയും ചെയ്യും. മരത്തിന്റെ പ്രത്യുൽപാദന ശേഷിയും നഷ്ടപ്പെടും. ചുരുങ്ങിയ കാലയളവിൽ മരം ഉണങ്ങിപ്പോവുകയും ചെയ്യും. വളരെ വേഗം പടരുമെന്നതിനാൽ രോഗം ബാധിച്ച മരങ്ങളെ വേരോടെ പിഴുതുമാറ്റുകയാണ്

0: ഏക പ്രതിവിധി. കേരള വനഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞർ ഈ രോഗത്തിലുള്ള ഗവേഷണം നടത്തി വരികയാണ്. ഇപ്പോൾ ബയോടെക്നോളജിയെ അധിഷ്ഠിതമാക്കി ഒരു ലാംബ് ബേസ്ഡ് ഡയഗ്നോസ്റ്റിക് കിറ്റ് KFRI തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുവഴി രോഗബാധയുണ്ടായിട്ടും രോഗലക്ഷണങ്ങൾ കാണിക്കാത്ത മരങ്ങളെ വളരെ വേഗം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് രോഗം പടരാതിരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ സാധിക്കും. കൂടാതെ രോഗവാഹകരായ പ്രാണികളെയും മറ്റ് സസ്യങ്ങളെയും തിരിച്ചറിഞ്ഞ് സംയോജിത നിയന്ത്രണ മാർഗങ്ങൾ നടപ്പിലാക്കുവാനും ഈ സാങ്കേതിക വിദ്യ സഹായകരമാകും. ഈ ടെക്നോളജി ഫീൽഡ് തലത്തിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ KFRI തുടങ്ങിക്കഴിഞ്ഞു. കൂടാതെ വിത്ത് ഉൾപ്പെടെയുള്ള നടീൽ വസ്തുക്കൾ നൽകുമ്പോൾ അവയിൽ ഈ രോഗാണുവില്ല എന്ന് ഉറപ്പുവരുത്തുവാനും കഴിയും. ഒരു ഭാഗിക പരാദ സസ്യമായതുകൊണ്ട് ഏറ്റവും മികച്ച ആതിഥേയ മരങ്ങളെ വളർത്തി ചന്ദനത്തിന്റെ വേരുപടലത്തിന് കരുത്തു പകർന്ന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന പഠനങ്ങളും KFRI നടത്തിയിട്ടുണ്ട്.
1: പുതിയ നിയമ ഭേദഗതികളും സർക്കാർ പദ്ധതികളും കർഷകർക്ക് ദീർഘകാല വരുമാന സാധ്യത ഒരുക്കുന്നുണ്ടെങ്കിലും ചന്ദനമോഷണം, രോഗബാധകൾ, അനധികൃത വ്യാപാരം തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ പൊതുജന ജാഗ്രതയും വനം വകുപ്പുമായുള്ള സഹകരണവും അനിവാര്യമാണ്. പ്രകൃതി സംരക്ഷണവും സാമ്പത്തിക പുരോഗതിയും ഒരുമിച്ച് കൈവരിക്കാനാകുമെന്നതിന് ചന്ദന കൃഷി ഒരു മികച്ച ഉദാഹരണമാണ്.

0: ഇതുവരെ കേട്ടത് പ്രഭാതഭേരി.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: അറിവിനപ്പുറത്ത് ഇത് രണ്ടുമാണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. 100,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീക്വാർട്ടറിൽ.

0: വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും സന്ദർശനം നടത്തും. വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: രാവിലെ രാജസ്ഥാനിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 1,00,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബലോത്രയിലെ പച്ച്പത്രയിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ സമുച്ചയം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനും മോദി തറക്കല്ലിടും. ചുരു സാദുൽപൂർ ചുരു രത്തൻഗഡ് റെയിൽ ഇരട്ടിപ്പുകൾ പദ്ധതികളും ദേശീയപാത 125A ജോധ്പൂർ റിംഗ് റോഡ് സെക്ഷൻ 2 എന്നിവയുടെ നാലുവരിപ്പാതയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജസ്ഥാൻ ഗവൺമെന്റ് സർവീസിൽ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 54,000 യുവാക്കൾക്ക് നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. വൈകിട്ട് ഗുജറാത്തിലെത്തുന്ന പ്രധാനമന്ത്രി 7,500 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച സാനന്ദിലെ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ നിർമ്മാണ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണ് പദ്ധതി.
0: എൽനിനോ കാരണം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സാധാരണയിൽ കുറഞ്ഞതും വരൾച്ചാ സാധ്യതയും ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. 1,00,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രം 863 ബില്യൺ US ഡോളറിന്റെ എക്കാലത്തെയും ഉയർന്ന കയറ്റുമതി നിരക്ക് കൈവരിച്ചതായും പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ ഐക്സ് എൻ പ്രൊവൻസിൽ ധന സാമ്പത്തിക യോഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് റെസ്ക്യൂറും സഹ അധ്യക്ഷരായി. സാമ്പത്തിക വികസനത്തിന് ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തന മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതി സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സെയ്ദ് അത്ത ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചതായി മാർഗരിറ്റ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപ്പാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. എറണാകുളം ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KSEB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതിയുടെ ദുരുപയോഗം കുറയ്ക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇരു ജില്ലകളിലെയും MLA മാരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കോട്ടയം കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സയൻസ് സിറ്റിയിലെ പ്രദർശന വസ്തുക്കളുടെ ഡിജിറ്റൽ QR കോഡ് വിവര സേവനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ ചെറൂപ്പ ഹെൽത്ത് സെന്റർ സന്ദർശിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെ സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി സെന്ററിനെ വികസിപ്പിക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് ചെറൂപ്പ ഹെൽത്ത് സെന്റർ. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കളക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഉത്തരവ്. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും മരം വീണും മറ്റും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ജൂൺ മാസം ജില്ലയിൽ 39% കുറവാണ് മഴ രേഖപ്പെടുത്തിയത്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വരൾച്ചാ ദുരിതം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത്. വരൾച്ചാ ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിനനുസൃതമായ പദ്ധതിയാകണം തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് പറഞ്ഞു. ജില്ലയിൽ പ്രതിവർഷം ശരാശരി 3500 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. മഴയുടെ അളവിലെ കുറവിനുള്ള കാരണം, വരൾച്ചാ സാധ്യതകൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച ചെയ്തു. ജില്ലയുടെ പ്രധാന ക്യാമ്പയിനായി വരൾച്ചാ നിവാരണ പദ്ധതി മാറ്റാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്.
0: ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന പ്രീക്വാർട്ടറിൽ. കാബോ വെർദയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് അർജന്റീന പ്രീക്വാർട്ടറിൽ എത്തിയത്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് ഈജിപ്തും പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: വിജയത്തിനായി 2 ഗോളടിച്ച് പൊരുതിയ കെബോ വർദയെ 3-2 മറികടന്ന് അർജന്റീന ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. അടിയും തിരിച്ചടിയും നൽകി ഇരു ടീമുകളും കൊമ്പ് കോർത്ത മത്സരത്തിന്റെ അധിക സമയത്താണ് കെബോ വർദയെ പരാജയം സംബന്ധിച്ചത്. അർജന്റീനയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ ലയണൽ മെസ്സി 29th minute ലീഡ് നേടിക്കൊടുത്തെങ്കിലും 59th minute ഡ്യുവാർട്ടെ സമനില ഗോൾ കണ്ടെത്തി. 92-111 മിനിറ്റുകളിൽ അർജന്റീനയും 103rd minute കെബോ വർദയും ഗോളുകൾ നേടി. ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ വിജയം സ്വന്തമാക്കി ഈജിപ്തും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. പെനാൾട്ടി ഷൂട്ടൌട്ട് നീണ്ട മത്സരത്തിലാണ് പൊരുതി കളിച്ച ഓസ്ട്രേലിയയെ 4-2 ഈജിപ്ത് മറികടന്നത്.
0: കൊളംബിയ ഘാന മത്സരം അല്പസമയത്തിനകം തുടങ്ങും. രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2nd മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. 1st മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിംബിൾട്ടൺ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച പുരുഷ സിംഗിൾസ് താരമെന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പം എത്തി നൊവാക് ജോക്കോവിച്ച്. 7 തവണ ചാമ്പ്യനായ ജോക്കോവിച്ച് ഫ്രാൻസിന്റെ ആർത്തർ റിൻഡനക്കെതിരെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന്റെ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. വയനാട് ചൂരൽമല ദുരന്ത ബാധിതന് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ കുടുംബത്തിന് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ചടങ്ങ്. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൺ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തിരുവനന്തപുരം IMA ഹാളിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. $100,000,000 കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ അനന്തപുരി തുടരുന്നു. ആ രാത്രി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഇളയരാജ.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 7:00.

നമസ്തേ അനന്തപുരിയിലെ, ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്, 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾ എന്നു മുതൽ എന്ന് വരെയാണ്?

0: ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം ഒന്നുകൂടി പറയാം. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾ എന്നു മുതൽ എന്നു വരെയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരത്തിനായി കാത്തിരിക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് പെരുമ്പാവൂർ നിയോജകമണ്ഡലം ഞാറ്റുവേല ഫെസ്റ്റ് ഞാറ്റുപൊലിമ 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുകയാണ്. ഇന്നും നാളെയുമായി പെരുമ്പാവൂർ സുഭാഷ് മൈതാനിയിൽ വെച്ച് നടക്കുന്ന ഞാറ്റുവേല ഫെസ്റ്റ് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് ഇന്ന് രാവിലെ 9 ഉദ്ഘാടനം ചെയ്യും. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. കാർഷിക പ്രദർശന വിപണന സ്റ്റാളുകൾ, സെമിനാറുകൾ, സിംബോസിയങ്ങൾ, കലാപരിപാടികൾ, കാർഷിക മരങ്ങൾ എന്നിവയോടുകൂടി സംഘടിപ്പിച്ചിട്ടുള്ള ഞാറ്റുവേല ഫെസ്റ്റിന്റെ വിവിധ പരിപാടികളിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ നിലമേൽ കൃഷിഭവനിൽ വെച്ച് കർഷകസഭയും ഞാറ്റുവേല ചന്തയും ഇന്ന് രാവിലെ 10 ചടയമംഗലം MLA MM നസീർ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ ചവറ തെക്കുംഭാഗം കൃഷിഭവനിൽ വെച്ച് കർഷകസഭയും ഞാറ്റുവേല ചന്തയും ഇന്ന് രാവിലെ 10 തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയശ്രീ മംഗളൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇതോടനുബന്ധിച്ച് മണ്ണ് സംരക്ഷണവും വിള ആരോഗ്യ പരിപാലനവും എന്ന വിഷയത്തിൽ ഒരു ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരിക്കുന്നതാണ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ പന്മന കൃഷിഭവനിൽ വെച്ച് കർഷകസഭയും ഞാറ്റുവേല ചന്തയും ഇന്ന് രാവിലെ 10:30 പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശേരി ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇതോടനുബന്ധിച്ച് പച്ചക്കറി കൃഷിയിലെ സംയോജിത കീടനിയന്ത്രണം എന്ന വിഷയത്തിൽ പരിശീലന ക്ലാസും ഉണ്ടായിരിക്കുന്നതാണ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ ഏരൂർ ഇടമുളയ്ക്കൽ കൃഷിഭവനിൽ വെച്ച് കർഷകസഭയും ഞാറ്റുവേല ചന്തയും ഇന്ന് പുനലൂർ MLA സി അജയപ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കുന്നു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ കരീപ്ര ഗ്രാമപഞ്ചായത്ത് കർഷകസഭയും ഞാറ്റുവേല ചന്തയും ഇന്ന് രാവിലെ 10 MN സ്മാരക ഹാളിൽ വെച്ച് കരീപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനു ബിനോദ് ഉദ്ഘാടനം നിർവഹിക്കുന്നു. സബ്സിഡി വളവിതരണം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കാൻ ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന പുതിയ ഡിജിറ്റൽ സംവിധാനം നടപ്പാക്കുന്നു. നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റത്തിനൊപ്പം സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിലൂടെ കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കും. മൊബൈൽ ആപ്പ്, വെബ് പോർട്ടൽ എന്നിവ വഴിയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ, പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, വളവിൽപ്പന കേന്ദ്രങ്ങൾ, കൃഷി ഉദ്യോഗസ്ഥർ എന്നിവരുടെ സഹായത്തോടെയോ അപേക്ഷ സമർപ്പിക്കാം. ആധാർ അധിഷ്ഠിത EKYC പൂർത്തിയാക്കിയ ശേഷം ഭൂവിസ്തൃതിയും കൃഷി ചെയ്യുന്ന വിളയും അടിസ്ഥാനമാക്കി ശുപാർശ ചെയ്യുന്ന വളത്തിന്റെ അളവ് ലഭ്യമാകും. അപേക്ഷ അംഗീകരിച്ചാൽ സ്റ്റോക്ക് ലഭ്യമായ വളവിൽപ്പന കേന്ദ്രങ്ങളുടെ പട്ടിക കർഷകന് ലഭിക്കും. തുടർന്ന് ലഭിക്കുന്ന QR കോഡോ ടോക്കൺ നമ്പറോ ഉപയോഗിച്ച് നിശ്ചിത സമയപരിധിക്കുള്ളിൽ തെരഞ്ഞെടുത്ത കടയിൽ നിന്ന് സബ്സിഡി വളം കൈപ്പറ്റാനാകും. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: ഇന്ന് July 4 ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്നറിയണ്ടേ? ഇതാ കേട്ടോളൂ.
2: ചരിത്രത്തിലിന്ന്
3: ആധുനിക ഇന്ത്യയുടെ ആത്മീയ ഗുരുവായ സ്വാമി വിവേകാനന്ദൻ 1902 July 4 തന്റെ 39 വയസ്സിലാണ് അന്തരിച്ചത്. പശ്ചിമബംഗാളിലെ ബേലൂർ മഠത്തിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മഹാസമാധി. തന്റെ മരണദിവസം രാവിലെ അദ്ദേഹം ധ്യാനത്തിലേർപ്പെടുകയും ശിഷ്യന്മാർക്ക് വേദക്ലാസുകൾ എടുത്തു നൽകുകയും ചെയ്തിരുന്നു. വൈകുന്നേരം അദ്ദേഹം തന്റെ മുറിയിലേക്ക് പോവുകയും ധ്യാനത്തിലിരുന്നുകൊണ്ട് തന്നെ മഹാസമാധി അടയുകയുമാണ് ഉണ്ടായത്. നരേന്ദ്രനാഥ് ദത്ത എന്നതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ശ്രീരാമകൃഷ്ണ പരമഹംസർ അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവായിരുന്നു. ഗുരുവിന്റെ മരണശേഷം നരേന്ദ്രനാഥ് സന്യാസം സ്വീകരിക്കുകയും വിവേകാനന്ദൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. 1897 അദ്ദേഹം രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. ആത്മീയതയോടൊപ്പം സാമൂഹിക സേവനം, വിദ്യാഭ്യാസം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം. 1892 ഡിസംബർ മാസം ആദ്യവാരത്തിൽ

0: ത്തിലാണ് അദ്ദേഹം കേരളം സന്ദർശിച്ചത്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ച ശേഷമാണ് വിവേകാനന്ദൻ കേരളത്തിലെത്തുന്നത്. എന്നാൽ ജാതിയുടെ പേരിൽ മനുഷ്യനെ മൃഗങ്ങളെക്കാൾ മോശമായി കാണുന്ന ഈ അവസ്ഥ ലോകത്ത് മറ്റൊരിടത്തും അദ്ദേഹം കണ്ടിരുന്നില്ല. ഈ മനുഷ്യരഹിതമായ സാമൂഹിക വ്യവസ്ഥിതി കണ്ട് മനം നൊന്താണ് അദ്ദേഹം കേരളത്തെ ജാതികളുടെ ഒരു ഭ്രാന്താലയം എന്ന് വിളിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനിയും മനിയാം വീരൻ എന്നറിയപ്പെടുകയും ചെയ്യുന്ന അല്ലൂരി സീതാരാമരാജു ജനിച്ചത് 1897 ജൂലൈ 4 ആന്ധ്രാപ്രദേശിലെ ഗോദാവരി തീരത്തെ മന്യ പ്രദേശങ്ങളിലെ ഗോത്രവർഗക്കാരെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിനാലാണ് അദ്ദേഹം മനിയാം വീരൻ അഥവാ കാടുകളുടെ വീരൻ എന്ന് അറിയപ്പെട്ടത്. 2 വർഷത്തോളം ബ്രിട്ടീഷ് സൈന്യത്തെ വിറപ്പിച്ച അദ്ദേഹത്തെ ഒടുവിൽ ചിന്തപ്പള്ളി വനങ്ങളിൽ വെച്ച് ബ്രിട്ടീഷുകാർ ചതിയിലൂടെ പിടികൂടി. 1924 മെയ് 7 കൊയ്യൂർ ഗ്രാമത്തിൽ വെച്ച് ഒരു മരത്തിൽ കെട്ടിയിട്ട ശേഷം ബ്രിട്ടീഷ് പട്ടാളം അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് വെറും 26 വയസ്സായിരുന്നു പ്രായം. ഇന്ത്യൻ തപാൽ വകുപ്പ് 1986 അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കി. അമേരിക്ക ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന്റെ 50-ം വാർഷിക ദിനമായ 1826 ജൂലൈ 4 അതിന്റെ പ്രധാന ശില്പിയായ തോമസ് ജെഫേഴ്സൺ അന്തരിച്ചത്. മരണത്തിന് തലേദിവസം രാത്രി, അതായത് ജൂലൈ 3 അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്ന ജെഫേഴ്സൺ തന്റെ ഡോക്ടറോട് ചോദിച്ചത് ഇന്ന് ജൂലൈ 4 എന്നായിരുന്നു. ജൂലൈ 4 ജീവിച്ചിരിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് ആ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. വിർജീനിയയിലുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം തോട്ടമായ മോണ്ടിസെല്ലോയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. തന്റെ ശവകുടീരത്തിൽ എന്താണ് എഴുതേണ്ടതെന്ന് അദ്ദേഹം മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. അതിൽ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായിരുന്നു എന്ന കാര്യം രേഖപ്പെടുത്തിയിരുന്നില്ല. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ രചയിതാവ്, വിർജീനിയയിലെ മതസ്വാതന്ത്ര്യ നിയമത്തിന്റെ ശില്പി, വിർജീനിയ സർവകലാശാലയുടെ സ്ഥാപകൻ എന്നീ 3 കാര്യങ്ങളാണ് പകരം എഴുതിയത്. അമേരിക്കയുടെ 5-ാമത്തെ പ്രസിഡന്റായ ജെയിംസ് മൺറോ അന്തരിച്ചത് 1831 ജൂലൈ 4. അമേരിക്കൻ സ്വാതന്ത്ര്യദിനമായ ജൂലൈ 4 അന്തരിക്കുന്ന 3-ാമത്തെ US പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ജോൺ ആദംസിനും തോമസ് ജെഫേഴ്സണും ശേഷം കൃത്യം 5 വർഷങ്ങൾക്ക് ശേഷമാണ് ജെയിംസ് മൺറോയും ഇതേ തീയതിയിൽ അന്തരിക്കുന്നത്. ജെയിംസ് മൺറോയുടെ ഭരണകാലത്തെ ഏറ്റവും പ്രശസ്തമായ നയമാണ് മൺറോ സിദ്ധാന്തം. ലോക പ്രശസ്ത ശാസ്ത്രജ്ഞയായ മേരി ക്യൂറി അന്തരിച്ചത് 1934 ജൂലൈ 4. റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ചുള്ള പരീക്ഷണങ്ങൾക്കായി സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ച വ്യക്തിയായിരുന്നു അവർ. പരീക്ഷണശാലയിൽ സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ റേഡിയം, പൊളോണിയം തുടങ്ങിയ മൂലകങ്ങൾ കൈകാര്യം ചെയ്തതും റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ പോക്കറ്റിൽ സൂക്ഷിച്ചതും മൂലമുണ്ടായ അപ്ലാസ്റ്റിക് അനീമിയ കാരണമാണ് അവർ മരണപ്പെട്ടത്. ശാസ്ത്രചരിത്രത്തിൽ 2 വ്യത്യസ്ത ശാസ്ത്രശാഖകളിൽ നൊബേൽ സമ്മാനം നേടിയ ഏക വ്യക്തി മേരി ക്യൂറിയാണ്. മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ കാൽപ്പനിക കവി ഇടപ്പള്ളി രാഘവൻപിള്ള അന്തരിച്ചത് 1936 ജൂലൈ 4. മലയാള കവിതയിലെ ഇടപ്പള്ളി പ്രസ്ഥാനം എന്നറിയപ്പെട്ട കാൽപ്പനിക യുഗത്തിന്റെ വക്താവായിരുന്നു അദ്ദേഹം. പ്രണയ നൈരാശ്യവും കടുത്ത ദാരിദ്ര്യവും മൂലം 27-ാം വയസ്സിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. മരണത്തിന് തൊട്ടുമുൻപ് അദ്ദേഹം എഴുതിയ മണിനാദം എന്ന കവിത മലയാളത്തിലെ ഏറ്റവും മികച്ച വിലാപ കാവ്യങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA
2: 4 വർഷത്തിൽ BCA 1 വർഷം കൂടി പഠിച്ചാൽ MCA അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: നമസ്തേ, അനന്തപുരിയിൽ ഇനി കേൾക്കാം അഭിമന്യു എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാരം ചിത്രയും പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
2: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ ഇന്ന് ഡെങ്കിപ്പനി, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ഷാലിയറ്റ് റോസ് സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു.
4: ഈഡിസ് ഈജിപ്തി എന്ന കൊതുകിലൂടെയാണ് ഡെങ്കിപ്പനി പകരുന്നത്. ഈ കൊതുകുകൾ രാവിലെയും വൈകുന്നേരവുമാണ് കൂടുതൽ സജീവമായി കടിക്കുന്നത്. പനി ബാധിച്ച ആളിൽ നിന്നും ഈഡിസ് കൊതുകുകൾ വൈറസിനെ പിടിച്ചെടുക്കുകയും പിന്നീട് അവയുടെ കടിയിലൂടെ ഇത് മറ്റൊരാളിലേക്ക് പകർത്തുകയും ചെയ്യുന്നു. ഡെങ്കിപ്പനിയിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി, ശരീരവേദന, തലവേദന, ക്ഷീണം, കണ്ണുകളുടെ പിന്നിലുള്ള വേദന, ഛർദ്ദിൽ എന്നിവയാണ്. പനി ബാധിച്ച് ഒരു 4 ദിവസത്തിനുള്ളിൽ ഈ ലക്ഷണങ്ങൾ പ്രകടമാകാം. ഡെങ്കിപ്പനിക്ക് 2 ഗുരുതരമായ ഘട്ടങ്ങളാണുള്ളത്. 1 ഡെങ്കി ഹെമറാജിക് ഫീവർ, 2 ഡെങ്കി ഷോക്ക് സിൻഡ്രോം. ഇവയിൽ അമിത രക്തസ്രാവം, രക്തസമ്മർദ്ദം കുറയുക, മറ്റ് അവയവങ്ങൾക്ക് തകരാറുണ്ടാകുക എന്നിവയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഡെങ്കിപ്പനി സ്ഥിരീകരിക്കാൻ പ്രധാനമായും 2 ലാബ് പരിശോധനകളാണ് ഉപയോഗിക്കുന്നത്. 1-ാമത്തേത് NS1 ആന്റിജൻ ടെസ്റ്റ്. ഡെങ്കിപ്പനിയുടെ പ്രാരംഭ അവസ്ഥയിൽ തിരിച്ചറിയാൻ ഈ ടെസ്റ്റ് സഹായിക്കും. 2-ാമത്തേത് IgM IgG ആന്റിബോഡി ടെസ്റ്റാണ്. ഡെങ്കിപ്പനി ബാധിച്ച് ഒരു 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ടെസ്റ്റ് പോസിറ്റീവ് ആകും. ഡെങ്കിപ്പനിയുടെ ചികിത്സ എന്ന് പറയുന്നത് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതാണ്. 1-ാമതായി പാരസെറ്റമോൾ പോലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് പനി നിയന്ത്രിക്കുക. ശരീരത്തിന്റെ ഹൈഡ്രേഷൻ ഉറപ്പാക്കുക. 3-ാമത്തേത് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമെങ്കിൽ നൽകുക എന്നതാണ് ഡെങ്കി പനിയുടെ പ്രധാനമായും ഉള്ള ട്രീറ്റ്മെന്റ്. ഇനി പ്രതിരോധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് എൻവയൺമെന്റൽ കൺട്രോൾ ആണ്. അതായത് നമ്മുടെ വീടിന്റെ പരിസരത്ത് കൊതുകുകളുടെ വളർച്ച തടയുക എന്നത്. ഇതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായ മാർഗം ഡ്രൈ ഡേ ആചരിക്കുക എന്നതാണ്. ആഴ്ചയിൽ ഒരിക്കൽ നാം നമ്മുടെ വീടിന്റെ പരിസരമൊക്കെ ഒന്ന് നിരീക്ഷിച്ച് വെള്ളം എവിടെയെങ്കിലും കെട്ടി നിപ്പുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ചെടിച്ചട്ടിയുടെ അടിയിലുള്ള ട്രേയിലോ നമ്മുടെ ഫ്രിഡ്ജിന്റെ ബാക്കിലുള്ള ട്രേയിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റുമുള്ള എന്തെങ്കിലും കൊച്ചു പ്ലാസ്റ്റിക് പാത്രം, അടപ്പുകൾ അല്ലെങ്കിൽ നമ്മൾ ചിരട്ടകൾ, എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെ മഴവെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളം ഇങ്ങനെ കെട്ടി നിൽപ്പുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കമത്തിക്കളഞ്ഞ് നമുക്ക് ആവശ്യമുള്ള പാത്രമാണെങ്കിൽ അത് കമഴ്ത്തി വെക്കുക, ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് അവിടുന്ന് എടുത്തു മാറ്റുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ മാർഗം എന്ന് ഞാൻ പറഞ്ഞത്, അതിന്റെ പുറകിൽ ഒരു സയൻസ് ഉണ്ട്. അതായത് ഒരു കൊതുക് മുട്ടയിട്ട് അഡൾട്ടായി വരുന്നതിന് 7 ദിവസങ്ങളാണ് വേണ്ടി വരുന്നത്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നാം ഇത് നോക്കി ഈ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർ കളക്ഷൻസ് നമ്മൾ ഇല്ലാതാക്കുമ്പോൾ ഈ കൊതുകിനെ വളരാനായിട്ട് തടയുകയാണ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വീടിന് ചുറ്റും ഇപ്പം ടാങ്കിൽ വെള്ളം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത് നന്നായി അടച്ചാണ് സൂക്ഷിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഇനി പറയുന്നത് വളർച്ചയെത്തിയ കൊതുകുകളിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗങ്ങളാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത്, 1, നമ്മുടെ വീടുകളുടെ കതകിലും ജനലിലും നമുക്ക് നെറ്റ് വെച്ചുള്ള സ്ക്രീൻസ് ഉപയോഗിക്കാം. ഇനി രാത്രി കിടക്കുന്ന സമയത്ത് കൊതുക് വല ഉപയോഗിക്കാം. പിന്നെ മസ്കിറ്റോ ബാറ്റ്, ഓഡോമോസ് എന്ന പോലെയുള്ള റിപ്പല്ലൻ ക്രീംസ് അഥവാ ലോഷൻസ് ഉപയോഗിക്കാം. ഡെങ്കിപ്പനി പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇൻസെക്ടിസൈഡ് കൊണ്ടുള്ള ഫോഗിങ്, റെസിഡ്യുവൽ ഇൻസെക്ടിസൈഡ് സ്പ്രേസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡെങ്കിപ്പനി ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണെങ്കിൽ പോലും പ്രതിരോധം ഉറപ്പാക്കുന്നതിലൂടെ നമുക്കിതിനെ വിജയകരമായി ചെറുക്കാനാകും. ഓരോ വ്യക്തിയും അവരുടെ വീടുകളിലും പരിസരങ്ങളിലും ശുചിത്വം പാലിച്ച് ഈ ഒരു പ്രതിരോധത്തിൽ പങ്കാളികളാകണം.
3: ആയുരാരോഗ്യത്തിൽ ഇന്ന് ഡെങ്കിപ്പനി, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഷാലിയറ്റ് റോസ് സെബാസ്റ്റ്യൻ.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
5: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
6: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
5: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
0: കേൾക്കാം വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന ചിത്രത്തിന് വേണ്ടി സച്ചിൻ വാര്യർ, ഹെഷാം അബ്ദുൽ വഹാബ്, സൂരജ് എസ് കുറുപ്പ് തുടങ്ങിയവർ പാടിയ ഗാനം. രചന ഹരിനാരായണൻ, സംഗീതം സൂരജ് എസ് കുറുപ്പ്.

0: തൊഴിൽ ദർശനം.
1: മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ ക്ലാർക്ക് ട്രെയിനികളുടെ ഒഴിവിലേക്ക് അപേക്ഷിക്കാം. 10 ഒഴിവുണ്ട്. വാക്കിൻ ഇന്റർവ്യൂ മുഖേനയാണ് തിരഞ്ഞെടുപ്പ്. പ്രായം 22 വയസ്സ് കവിയരുത്. അഭിമുഖം ജൂലൈ 10. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത, പ്രവൃത്തി പരിചയം തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.tifr.rse.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.tifr.rse.in. ഉത്തർപ്രദേശിലെ നോയിഡ ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹംസ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 22 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും അസിസ്റ്റന്റ് HR&A 2, ജൂനിയർ ടെക്നിക്കൽ ക്വാളിറ്റി 2, ജൂനിയർ എഞ്ചിനീയർ സിവിൽ 1, CAMO അസിസ്റ്റന്റ് 2, സ്റ്റേഷൻ ഇൻചാർജ് 2, ട്രെയിനി ടെക്നീഷ്യൻ 13. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 10. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.pavanhans.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.pavanhans.co.in. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ലക്ഷ്മിബായ് കോളേജിൽ അനധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 24 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ലൈബ്രറിയൻ 1, ഭിന്നശേഷിക്കാർ, അസിസ്റ്റന്റ് 1, ലാബ് അസിസ്റ്റന്റ് ഹോം സയൻസ് 1, ജൂനിയർ

0: അസിസ്റ്റന്റ് 6, ലൈബ്രറി അറ്റൻഡന്റ് 8, ലാബ് അറ്റൻഡന്റ് ഹോം സയൻസ് 6, ലാബ് അറ്റൻഡന്റ് കമ്പ്യൂട്ടർ 1. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 11. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://lakshmibaikollege.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://lakshmibaikollege.in. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റിന് അപേക്ഷിക്കാം. ഒഡീഷയിലെ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ഓഫീസാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. വിവിധ തസ്തികകളിലായി 12 ഒഴിവുണ്ട്. ടാക്സ് അസിസ്റ്റന്റ് ഒഴിവ് 7. വിദ്യാഭ്യാസ യോഗ്യത, ബിരുദവും മണിക്കൂറിൽ 8000 കീ ഡിപ്രഷൻ ഡേറ്റ എൻട്രി സ്പീഡും. പ്രായം 18-നും 27 വയസ്സിനും ഇടയിൽ. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2. യോഗ്യത, 12-ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യവും. ഡിക്റ്റേഷനിലും ട്രാൻസ്ക്രിപ്ഷനിലും നിർദ്ദിഷ്ട സ്പീഡും ഉണ്ടായിരിക്കണം. പ്രായം 18-നും 27 വയസ്സിനും ഇടയിൽ. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഒഴിവ് 4. യോഗ്യത, 10-ാം ക്ലാസ് വിജയം. പ്രായം 18-നും 25 വയസ്സിനും ഇടയിൽ. രജിസ്റ്റേർഡ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റിൽ അപേക്ഷ അയക്കണം. അപേക്ഷാ ഫോമും അപേക്ഷിക്കേണ്ട വിലാസം ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.incometaxindia.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.incometaxindia.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 31. ഡൽഹിയിലുള്ള സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സിൽ വിവിധ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 14 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും സയന്റിസ്റ്റ് BCD 4, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ഫിനാൻസ് 3, അസോസിയേറ്റ് അഡ്മിനിസ്ട്രേഷൻ 3, ഹിന്ദി ട്രാൻസ്ലേഷൻ 1, ഹിന്ദി ഓഫീസർ 1, മാനേജർ അഡ്മിനിസ്ട്രേഷൻ 1, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എക്സ്പെർട്ട് 1. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 19. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cdot.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cdot.in.
1: തൊഴിൽ ദർശനം.
2: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയനിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
2: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില:
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ:
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: നമസ്തേ അനന്തപുരിയിൽ. ഇനി കേൾക്കാം അഥർവം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനം. രചന ONV കുറുപ്പ്, ഇളയരാജയുടെ സംഗീതത്തിൽ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: പാട്ടും പൊരുളും, രചന ശ്രീകുമാർ മുഖത്തല.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടും പൊരുളും പരിപാടിയിലേക്ക് സ്വാഗതം. ഭാസ്കരൻ മാസ്റ്റർ പാട്ടെഴുതുമ്പോൾ മറ്റെവിടെയും കാണാനാവാത്ത ലാളിത്യം പാട്ടിൽ ലയിച്ചിട്ടുണ്ടാവും. അതാണ് അദ്ദേഹത്തിന്റെ രചനാമുദ്ര. നാടൻ പദങ്ങളാവട്ടെ, സംസ്കൃത ഭാഷാ പദങ്ങളാവട്ടെ, ഏതായാലും അവ പാട്ടിൽ പാലിൽ വെള്ളമെന്ന പോലെ കലർന്നിട്ടുണ്ടാവും. ഒരു കഥാപാത്രത്തിന്റെ അവസ്ഥ വെളിവാക്കാൻ ഏറ്റവും ഉചിതമായി ഗാനരചന നടത്തിയിട്ടുള്ളതും ഭാസ്കരൻ മാസ്റ്ററാണ്. പ്രണയത്തെക്കുറിച്ച് എഴുതുമ്പോഴുള്ള ഭാവനാ വൈവിധ്യം ശ്രദ്ധേയമാണ്. നിരക്ഷരന്റെ പ്രണയത്തിനും സാക്ഷരന്റെ പ്രണയത്തിനും അദ്ദേഹം നൽകുന്ന ഭാഷണഭേദം പഠനവിഷയമാകേണ്ടതാണ്. നമ്മൾ ഇന്നു പരാമർശിക്കുന്ന ഗാനത്തിൽ അദ്ദേഹം ഭൂമിയിലും ആകാശത്തിലും പ്രണയാവിഷ്കാരത്തിനുള്ള ഉപാധികൾ തേടുന്നു. സ്വർഗഗായികേ ഇതിലേ ഇതിലെ, സ്വപ്നലോലുപേ ഇതിലേ ഇതിലെ, ഹൃദയമണിയറയിൽ നിന്നൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു

അനുരാഗിയായ യുവാവിന് കാമുകി സ്വർഗഗായികയാണ്. അവളെ അടുത്തേക്ക് ക്ഷണിക്കുകയാണ്, ഇതിലേ ഇതിലേ എന്ന്. തൊട്ടു പിന്നാലെ മറ്റൊരു വിശേഷണം

തന്നെ ഹൃദയത്തെ മണിയറയാക്കാൻ കൊതിച്ചിരുന്നു. ഭാവന ചെയ്യാൻ അയാൾക്ക് ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലേ ഇതിലേ എന്നയാൾ വീണ്ടും വീണ്ടും മന്ത്രിച്ചിരുന്നു.

മൂടുപടം മാറ്റി മുഖം കുനിച്ചെത്തുന്ന നാടൻ നവവധു എന്നതുപോലെ നവമീ ചന്ദ്രിക നിന്നുടെ മുന്നിൽ നവനീതദലം വാരിത്തൂകി. കൽപ്പനയുടെ മായാജാലം. ഇതിലേ ഇതിലേ എന്ന മന്ത്രമധുരമായ വിളിക്കു പിന്നാലെ വാരിത്തൂകി എന്ന ഭൂതകാലക്രിയ വന്നു. അയാളുടെ ഉള്ളിൽ ആ വരവ് സംഭവിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് നിന്നെ എതിരേറ്റത്? നവമീ ചന്ദ്രികയാണ് നിന്നുടെ മുന്നിൽ. 9-ാം ദിനത്തിലെ ചന്ദ്രിക. ഇവിടെ അവൾ മുഖപടം മാറ്റി മുഖം കുനിച്ചെത്തുന്ന നാടൻ നവവധുവിനെ പോലെയാണ്. അവൾ നിനക്ക് മുന്നിൽ നവനീത ജലം വാരിത്തൂകി. നവനീതമെന്നാൽ കടഞ്ഞെടുത്ത ഉടനെയുള്ള വെണ്ണ എന്നാണ് അർത്ഥം. നവമീ ചന്ദ്രികയാകയാൽ അതിൻ്റെ ആദ്യയാമത്തിലെ നിലാവ് എന്നർത്ഥം പറയാം. വെണ്ണ പോലെ ദലങ്ങളായി വീഴുന്ന നിലാവ്. വാക്കർത്ഥം മാത്രമെടുത്താൽ നവനീതം, നവം പുതിയത്, നീതം ആനയിക്കപ്പെട്ടത്, ഏറ്റവും പുതുതായി വിടർന്ന ദലങ്ങൾ എന്നർത്ഥം. രണ്ടായാലും ഒരിടത്തു തന്നെ നാം എത്തും. നവനീതദലമെന്ന വാക്ക് ഇത് ആദ്യാനുരാഗമാണ് എന്ന് ധ്വനി കൂടി നൽകുന്നില്ലേ എന്ന് സംശയം. ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ടിനകത്തേക്ക് കടന്നാൽ എന്തൊക്കെ ഭാവങ്ങളും ധ്വനികളുമാണ് കണ്ടെത്താനാവുക.

കുഞ്ഞുമേഘങ്ങളെ മുലകൊടുത്തുറക്കിയ മഞ്ഞണിക്കുന്നുകൾ തോഴികളെ പോൽ മാമരയവനികയ്ക്കുള്ളിൽ നിന്ന് ഈ പ്രേമസംഗമം നോക്കുകയാവാം. ആകാശത്തിൽ അലഞ്ഞിരുന്ന കൽപ്പന ഇതാ ഭൂമിയിലേക്ക് വരുന്നു. അതൊരു സാധാരണ വരവല്ല, അതീവ സുന്ദരമായ ഭാവനയുടെ ഇളങ്കാറ്റിൻ്റെ വരവാണ്. ഈ പ്രേമസംഗമം ആരോ നോക്കുന്നു. കുഞ്ഞുമേഘങ്ങളെ മുലകൊടുത്തുറക്കിയ മഞ്ഞണിക്കുന്നുകളാണ് നോക്കുന്നത്. ആഹാ, മഞ്ഞണിഞ്ഞ കുന്നുകൾ മേഘങ്ങളെ മുലകൊടുത്തുറക്കിയിട്ട് തോഴികളെപ്പോലെ നിൽക്കുന്നു. വെറും മേഘങ്ങളല്ല, കുഞ്ഞുമേഘങ്ങൾ. അതിലെ വാത്സല്യാതിരേഖ നോക്കൂ. അവരെ മുലകൊടുത്തുറക്കിയാലേ കാഴ്ച കാണാനാവൂ. നവമീ ചന്ദ്രിക നവനീതദലം വാരിത്തൂകി നിന്നെ എതിരേൽക്കുന്ന കാഴ്ച. അമ്മമാർ കുഞ്ഞുങ്ങളെ ഉറക്കി കിടത്തിയിട്ടാണല്ലോ ഇങ്ങനെ ഓരോന്നിനിറങ്ങുക. ഏതുവഴിയാണ് ഈ കാഴ്ച കാണുക? മാമര യവനികയിലൂടെയാണിത് കാണുന്നത്. മഹാമരങ്ങളാകുന്ന തിരശീലയിലൂടെ പ്രേമസംഗമം നോക്കുകയാവാം എന്നാണ്. തെല്ലൊരു സന്ദേഹത്തിലാണ് നിർത്തുന്നത്. മാമര യവനിക എന്ന് ഭാസ്കരൻ മാസ്റ്റർ അല്ലാതെ മറ്റാരെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ അതിനു മുൻപ് എന്നറിയില്ല. പരിമിതമാണ് അറിവ് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ആരുടെ തോഴികളാണ് മഞ്ഞണിക്കുന്നുകൾ? നവമീ ചന്ദ്രികയുടെ തോഴികൾ. തോഴികളല്ല, തോഴികളെ പോലെ.

സ്വർഗഗായികയെന്ന ആദ്യത്തെ അഭിസംബോധനയിലും കുഞ്ഞുമേഘങ്ങളെ മുലകൊടുത്തുറക്കിയ മഞ്ഞണിക്കുന്നുകളിലും ഭാവസമുദ്രം ഒളിപ്പിച്ചു വെച്ച് ഈണമിട്ടത് ജി ദേവരാജൻ. ആലാപനത്തിൻ്റെ ലാവണ്യം പകർന്നു നൽകിയത് യേശുദാസ്. ചിത്രം മൂലധനം. തിരശീലയിൽ സത്യനും ശാരദയും.

0: മറ്റൊരു പാട്ടുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: ആലോലം എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയത്, രചന കാവാലം, സംഗീതം ഇളയരാജ.

0: അറിവിനപ്പുറത്ത് ഇത് രണ്ടുമാണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരു പക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: നമസ്തേ, അനന്തപുരിയിൽ ഇനി കേൾക്കാം അടികപ്പാനിയായ കൂട്ടമണി എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, അരുൺ ഇലാട്ട, ഷാൻ റഹ്മാൻ എന്നിവർ പാടിയ ഗാനം. രചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും. ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: അനുപല്ലവി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ബിച്ചു തിരുമല, സംഗീതം KJ ജോയ്.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അസമിലും അരുണാചൽ പ്രദേശിലും അടുത്തിടെ കനത്ത മഴ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ എന്നിവ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കേന്ദ്രസംഘത്തെ അയക്കണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രം 863 ബില്യൺ US ഡോളറിന്റെ എക്കാലത്തെയും ഉയർന്ന കയറ്റുമതി നിരക്ക് കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമനേയിയുടെ ഖബറടക്ക ചടങ്ങിൽ ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരറ്റയും ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചതായി മാർഗരറ്റ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈദരാബാദ്

നിന്ന് പിടിച്ചെടുത്ത വിമാനം 3 കോടി രൂപയ്ക്ക് ലേലം ചെയ്തു. കഴിഞ്ഞ വർഷം PMLA കേസിൽ ഹൈദരാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ED സോണൽ ഓഫീസ് പിടിച്ചെടുത്ത വിമാനമാണ് MSTC ലിമിറ്റഡ് വഴി ലേലം ചെയ്തത്. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത്. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. കാഥികൻ പ്രൊഫസർ വി സാംബശിവന്റെ 97-ാം ജന്മദിനാഘോഷം ഇന്ന് പത്തനംതിട്ട ശ്രീ ചിത്ര തിരുനാൾ മുനിസിപ്പൽ ടൌൺ ഹാളിൽ. വൈകിട്ട് മന്ത്രി PC വിഷ്ണുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന പ്രീ ക്വാർട്ടറിൽ. പുലർച്ചെ നടന്ന മത്സരത്തിൽ കാബോ വെർദയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് അർജന്റീനയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 10 മണിക്ക്.

0: നമസ്തേ, അനന്തപുരിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു: 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾ എന്നു മുതൽ എന്നു വരെയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: 2026 ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ. അമേരിക്കയിലെ 11, മെക്സിക്കോയിലെ 3, കാനഡയിലെ 2 വേദികളിലായാണ് ഇത്തവണത്തെ ലോകകപ്പ് മത്സരങ്ങൾ. 48 ടീമുകൾ പങ്കെടുക്കുന്ന ആദ്യ ലോകകപ്പാണിത്. മറ്റൊരു ചോദ്യവുമായി നാളെ വീണ്ടും എത്താം. ഇനി കേൾക്കാം കാലം സാക്ഷി.
1: എം ജി രാധാകൃഷ്ണൻ, കർണാടക സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ എം ജി രാധാകൃഷ്ണൻ 1940 ജൂലൈ 29 ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ജനിച്ചു. ഹരിപ്പാട് ബോയ്സ് ഹൈസ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ആലപ്പുഴ SD കോളേജിൽ നിന്നും പ്രീഡിഗ്രിയും തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ നിന്നും ഗാനഭൂഷണം ബിരുദവും നേടി. 1962 ആകാശവാണിയിൽ തമ്പൂരു ആർട്ടിസ്റ്റായി ജോലിയിൽ പ്രവേശിച്ച രാധാകൃഷ്ണൻ 2000 വിരമിക്കുന്നതുവരെയും സംഗീത വിഭാഗത്തിൽ ജോലി നോക്കി. ഒരു പിന്നണി ഗായകനായാണ് സിനിമയിലെത്തിയതെങ്കിലും സംഗീത സംവിധാന രംഗത്താണ് അദ്ദേഹം പ്രശസ്തനായത്. 1969 പുറത്തിറങ്ങിയ കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലെ ഉണ്ണി ഗണപതിയെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് രാധാകൃഷ്ണൻ ആദ്യമായി ആലപിക്കുന്നത്. 1978 റിലീസായ തമ്പാണ് സംഗീത സംവിധാനം നിർവഹിച്ച ആദ്യ സിനിമ. പിന്നീട് അദ്ദേഹം 80 പരം ജനപ്രിയ സിനിമകൾക്ക് വേണ്ടി സംഗീതമൊരുക്കുകയും ചെയ്തു. 2001 അച്ഛനെയാണ് എനിക്കിഷ്ടം, 2006 അനന്തഭദ്രം എന്നീ സിനിമകളുടെ സംഗീത സംവിധാനത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, ഫെലോഷിപ്പ് എന്നിവയുൾപ്പെടെ അനേകം പുരസ്കാരങ്ങളും രാധാകൃഷ്ണന് ലഭിച്ചിട്ടുണ്ട്. ആകാശവാണിക്ക് വേണ്ടി അനവധി ജനപ്രിയ ലളിതഗാനങ്ങൾ ഒരുക്കിയ അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ വിളി ഒഴുകിയൊഴുകി വരും, ജയദേവ കവിയുടെ ഗീതികൾ, ഘനശ്യാമ സന്ധ്യാഹൃദയം തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും ആസ്വാദക ഹൃദയങ്ങളിൽ അനുരണനങ്ങൾ സൃഷ്ടിക്കുന്നു. ലളിതഗാനങ്ങളുടെ ചക്രവർത്തിയായി മാറിയ MG രാധാകൃഷ്ണൻ എന്ന സംഗീത പ്രതിഭ 2010 ജൂലൈ 2 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് MG രാധാകൃഷ്ണനുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്നൊരു ഭാഗം കേൾക്കാം.
2: അന്നത്തെ കാലത്ത് നല്ലപോലെ പാട്ടുകൾ എഴുതാൻ കഴിവുണ്ടായിരുന്ന മഹാന്മാരുണ്ടായിരുന്നു, നല്ലപോലെ പാടുന്ന പാട്ടുകാരുണ്ടായിരുന്നു. അതൊക്കെ കൂടാതെ സമയം എടുത്ത് ചെയ്യാമായിരുന്നു. പിന്നെ അതിലൊക്കെ ഉപരി എന്തുകൊണ്ട് ഈ പാട്ടുകൾ ഇത്രയും പോപ്പുലറായെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായമാണ്, ഇത് 7:30 to 8 ഒരു പരിപാടിയുണ്ട്, ലളിത സംഗീത പാഠം. അപ്പം അന്ന് ഈ TV ഇല്ലാത്ത സമയമാണ്. അപ്പം അത് ഈ റേഡിയോ വെച്ചിട്ട് ഈ 7:30 to 8 ഉള്ളത് ഈ കേരളത്തിലുള്ള എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും കേട്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ വീട്ടമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാവരും

0: ഇത് കേൾക്കാറുണ്ടായിരുന്നു. കേൾക്കുക മാത്രമല്ല, നല്ല വരികളും നല്ല പാട്ടുകാരും ആയിരുന്നുകൊണ്ട് ഇത് എല്ലാവർക്കും ഒരു ഹരമായിരുന്നത്. അങ്ങനെയാണ് ഇപ്പോഴും ഈ ഗാനങ്ങൾ എല്ലാവരുടെയും ഹൃദയത്തിലൊരു നൊസ്റ്റാൾജിയ പോലെ
1: നിലനിൽക്കുന്നത്.
0: അത്ഭുതം തോന്നിച്ചൊരു കാര്യം, ഇന്ത്യക്ക് വെളിയിൽ, അതായത് ദുബായിലും ഒക്കെ, അവിടെ ഈ ഗാനങ്ങൾ എല്ലാവർക്കും അറിയാം. വിശേഷിച്ചും ഒരു ഏജ് കഴിഞ്ഞ ആളുകൾക്ക് ഈ പാട്ട് പാടുമായിരുന്നു.
1: അന്നത്തെ ലളിതഗാനങ്ങൾ ഒരുപക്ഷെ സിനിമാ ഗാനങ്ങളെക്കാളും പ്രശസ്തങ്ങളായിരുന്നു.
0: തീർച്ചയായിട്ടും അത്, കാരണം അതിൻ്റെ ഒരു കാരണം ഇതും കൂടാ. ഈ സിനിമാ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് കുറച്ച് പാട്ടുകളേ ഉള്ളൂ. ഈ സിനിമാ ഗാനങ്ങളെക്കാട്ടിൽ പോപ്പുലറായ ലളിതഗാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ട്, തീർച്ചയായിട്ടും. യേശുദാസ് പാടിയ ഘനശ്യാമ സന്ധ്യാഹൃദയം മാത്രം നോക്കിയാൽ മതി, ഇന്നും അത് ജീവനോട് കൂടി നിൽക്കുകയാണ് അല്ലേ.
1: അതെ, അക്കാലത്തെ ലളിതഗാനങ്ങളെ കുറിച്ച് പൊതുവേ പറയാമോ, എന്തായിരുന്നു താങ്കൾ കൊണ്ടുവന്ന ഒരു മാറ്റം?
0: അന്നത്തെ ലളിതഗാനങ്ങൾ കൂടുതലും ഈ ക്ലാസിക്കൽ മ്യൂസിക്കിനെ ബേസ് ചെയ്തുള്ളതായിരുന്നു. അതുപോലെ തന്നെ വാക്കുകളും വരികളും പാട്ടുകാരും ഒക്കെ ഒരു ക്ലാസിക്കൽ മണത്തിൽ ഇങ്ങനെ പോകുന്നൊരു സംഭവമായിരുന്നു.
2: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് എം ജി രാധാകൃഷ്ണന്റെ ശബ്ദം.
3: സ്വന്തം സംഗീതത്തിൽ എം ജി രാധാകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം, ചിത്രം ദേവാസുരം.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: ആ മാഷേ, സുഖാണോ?
5: ആ സുഖം തന്നെ, സുഖം തന്നെ.
4: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
5: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
4: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
6: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
7: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
6: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
7: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
9: അദ്വൈതം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത് കേൾക്കാം. രചന കൈതപ്രം, സംഗീതം MG രാധാകൃഷ്ണൻ.

നമുക്ക് ചുറ്റും. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇന്ന് തൊഴിലിടങ്ങളിലും നാളെ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണം. വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. പനി, ശക്തമായ തലവേദന, പേശിവേദന, കണ്ണിനു പുറകിൽ വേദന, ശരീരത്തിൽ ചുവന്ന പാടുകൾ എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ നടത്താതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ജനറൽ ആശുപത്രിക്കെതിരെയുള്ള IMA ഹാളിൽ നടക്കും. കുറഞ്ഞ നിരക്കിൽ അർബുദ പ്രതിരോധ വാക്സിൻ ലഭ്യമാക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9020875111 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 9020875111. നഗരസഭാ പരിധിയിൽ അനാവശ്യമായി സ്ഥാപിച്ചിട്ടുള്ളതും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതുമായ കേബിളുകൾ ഈ മാസം 30 നീക്കം ചെയ്യാൻ

0: സർവീസ് പ്രൊവൈഡർമാരോടും ഫ്രാഞ്ചൈസികളോടും ഏജൻസികളോടും നഗരസഭ ആവശ്യപ്പെട്ടു. അപകടങ്ങൾക്കും ജീവഹാനിക്ക് പോലും കാരണമായിട്ടുള്ളതുമായ കേബിളുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ നഗരസഭ നേരിട്ട് നീക്കം ചെയ്യാനും ബന്ധപ്പെട്ട സേവനദാതാക്കളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്ലസ് വൺ മൂന്നാം അലോട്ട്മെന്റിൽ ഇന്ന് വൈകുന്നേരം 4 മണിവരെ പ്രവേശനം നേടാം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവരെ തുടർന്നുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ പരിഗണിക്കുന്നതല്ല. ഈ മാസം 13 മുതൽ ഓഗസ്റ്റ് 5 വരെയാണ് സപ്ലിമെന്ററി ഘട്ടം. തിങ്കളാഴ്ച പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കും. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ BSc നഴ്സിംഗ് മറ്റ് അലൈഡ് ഹെൽത്ത് സയൻസ് ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഈ മാസം 10 വരെ അപേക്ഷ സമർപ്പിക്കാം. LBS സെന്റർ ഡയറക്ടറുടെ lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫീസ് ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത ചെല്ലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ ഈ മാസം 8 വരെ അടയ്ക്കാവുന്നതാണ്. ജനറൽ, SEBC എന്നീ വിഭാഗക്കാർക്ക് 800 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 400 രൂപയുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-256-0361 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
0: നമസ്തേ. അനന്തപുരിയിൽ ഇനി കേൾക്കാം അഗ്നിദേവൻ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
3: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
2: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
5: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
6: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
5: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
7: ബിച്ചു തിരുമല രചിച്ച്, ശ്യാം സംഗീതം നൽകി, യേശുദാസ് പാടിയത് കേൾക്കാം. ചിത്രം അമേരിക്ക അമേരിക്ക.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്, ആര്യശാല.
6: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
7: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
8: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
6: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
9: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
6: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട്.
10: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 8:30.
11: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
12: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
13: നോവൽ സഞ്ചാരം.
14: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
15: വേലുമ്മാന്റെ വാശി മൂക്കുകയാണെങ്കിലും അമ്മാളുക്കുട്ടിയമ്മയുടെ വീറ് അസ്തമിച്ചു. വസ്തു തന്റെ പേരിൽ ചാർത്തിക്കിട്ടിയെന്നതു മാത്രമല്ല, മരുമകളുമായി ഭർത്താവ് അകലുകയും ചെയ്തുവല്ലോ. മേലാലുള്ള സമ്പാദ്യങ്ങൾക്കു കൂടി അതൊരു ഉറപ്പാണ്. ആ സ്ത്രീ സംതൃപ്തയായി. ഇനി എവിടെയെങ്കിലും കിടന്ന് തുലഞ്ഞു പോകട്ടെ. പക്ഷേ അത്ര അധിക പ്രസംഗം പാടുണ്ടോ എന്നായി വേലുമ്മാൻ. അവന് എന്നോടൊരു വാക്കു പറഞ്ഞുകൂടെ? ആ മാപ്പിളയുടെ അടുത്ത് പോണോ? ചേരേണ്ടത് തമ്മിലല്ലേ ചേരൂ, ഭാര്യ ഇടയ്ക്കൊന്ന് തിരികെ കൊടുത്തു. വേലുമാൻ കനത്തിലൊന്നു മൂളി. പൈശാചികമായിരുന്നു ആ മൂളൽ. തനിക്കെതിരായി നടക്കുന്ന യുദ്ധമുറകളൊക്കെ മാസ്റ്റർ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു.

0: പക്ഷേ അനങ്ങിയില്ല. സ്വന്തം പ്രാരബ്ധങ്ങൾ തന്നെ പിടിപ്പതുണ്ട്. ആ ഗതികെടുത്തുന്ന വയറുവേദന വർദ്ധിക്കുകയാണ്. ട്യൂഷൻ ചുരുക്കേണ്ടി വന്നു. കഷ്ടപ്പാട് വർദ്ധിച്ചു. അയാൾ അധികമൊന്നും സംസാരിക്കാതെയായി. മാധവിയമ്മയും നിശബ്ദയായി കൊണ്ടുവരികയാണ്. അവർ കൂടെ കൂടെ ഭർത്താവിനോട് ചോദിച്ചു, ഇന്ന് വയറുവേദന എങ്ങനെയുണ്ട്?
1: ഇന്നലത്തെ മാതിരി തന്നെ.
0: വല്ല വൈദ്യന്മാരെയും കാട്ടാതെ ഇതും വെച്ച് കളിച്ചാലോ?
1: ഈശ്വരൻ ഈ രോഗം അറിഞ്ഞു തന്നതാണ്.
0: തിന്നാനില്ലാത്തവന് വയറ്റിൽ വേദനയാണ് നല്ല രോഗം. മാധവിയമ്മയ്ക്ക് ആ ഫലിതം രസിച്ചില്ല. പഴയ കാലത്താണെങ്കിൽ അവർ ശുണ്ഠിയെടുക്കുകയും ചെയ്യും. പക്ഷേ ഇന്നവർ അത് കേട്ടില്ലെന്ന് നടിച്ചു. ഇന്ന് മാസ്റ്ററും മാറിക്കൊണ്ടുവരികയാണ്. കുട്ടികൾ ക്രമമായി സ്കൂളിൽ പോയില്ലെങ്കിൽ മുമ്പൊക്കെ മാധവിയമ്മയുടെ നേരെ തട്ടിക്കയറും.
1: വയ്യെങ്കിൽ അവർ സ്കൂളിൽ പോകണ്ട, അവിടെ തലചുറ്റി വീഴണ്ടല്ലോ.
0: പതയ്ക്കുന്ന വെള്ളമെടുത്തു കുടിച്ച് വയറ്റിൽ വേദനയ്ക്ക് ശമനം വരുത്തി ഒറ്റയ്ക്ക് സ്കൂളിൽ പോവുകയും ചെയ്യും. 10-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ വല്ലപ്പോഴുമാണ് അടുപ്പിൽ തീ പുകയുന്നത്. തികച്ച് കീറാത്ത വസ്ത്രങ്ങൾ ആ വീട്ടിലില്ല. ആരും ആരോടും പരാതി പറഞ്ഞില്ല. നിർദ്ദേശങ്ങളും ശാസനകളുമില്ല. സന്ധ്യാകാലത്തെ പാമ്പിൻകാവ് പോലെ ആ വീട് ഇരുണ്ടുവരികയാണ്. കൂടണയാൻ വരുന്ന കിളികളുടെ ശബ്ദം പോലെ. കുട്ടികളുടെ കളിയും ചിരിയും മാത്രം കൂടെ കൂടെ കേട്ടു. എല്ലാ വേദനകളിലും പ്രസാദാത്മകമായ ഒരു ശബ്ദം മാത്രം പൊങ്ങി വന്നു. അത് രാധയുടേതായിരുന്നു. അവളൊരു കുടമണി പോലെ ആ വീടിന്റെ എല്ലാ മൂലയ്ക്കിലും എത്തി.
1: എന്തിനാ രാധ ഇങ്ങനെ ചിരിക്കുന്നത്?
0: ഇടയ്ക്ക് മാധവിയമ്മ ചോദിച്ചു.
1: പിന്നെ വെറുതെ കരയാൻ വയ്ക്കൂ അമ്മേ.
0: ഉടനെ വരും അവളുടെ മറുപടി. അതിന്റെ കൂടെ കുലുങ്ങിച്ചിരിയും.
1: എന്നാ കിലുക്കാൻ പെട്ടിയായി അങ്ങനെ നടന്നോ?
0: അപ്പോഴും അവൾ ചിരിച്ചു. അമ്മയും മകളും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ച മാസ്റ്റർ പറഞ്ഞു,
1: എന്തിനാ മാധവി ചിരിക്കുന്നവരെ കൂടി കരയിപ്പിക്കുന്നത്?
0: ആ ചോദ്യത്തോടെ അവിടെ ഒരു നിശബ്ദത വ്യാപിച്ചു. മാധവിയമ്മയും തലതാഴ്ത്തി അടുക്കളയിലേക്ക് പോയി.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: പ്രായോജകർ
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: മനസ്സിന്റെ നൊമ്പരങ്ങളെയും പ്രണയത്തെയും ഈണങ്ങളിലേക്ക് ആവാഹിച്ച് വളരെ ശാന്തമായി പാടിപ്പോകുന്ന ചില മനോഹര ഗാനങ്ങളാണ് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന്. ആദ്യം ചമയം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത് രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: മനസ്സിന്റെ നൊമ്പരങ്ങളെയും പ്രണയത്തെയും ഈണങ്ങളിലേക്ക് ആവാഹിച്ച് വളരെ ശാന്തമായി പാടിപ്പോകുന്ന ചില ഗാനങ്ങളാണ് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ്, വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കൊറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
7: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
8: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: നമസ്തേ, അനന്തപുരിയിൽ കേൾക്കാം. ജൂലൈ 4 എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
5: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
6: ഇൻറോയൽ അപ്ടോപ്പ്, കള്ളമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
7: ആ മാഷേ, സുഖാണോ?
8: ആ സുഖം തന്നെ, സുഖം തന്നെ.
7: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
8: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
7: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
10: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
11: പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും മിൻമിനിയും പാടിയത് രചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. വീണ്ടും എത്തും നാളെ രാവിലെ ഇതേ സമയം. പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സുപർണ ശ്രീധർ.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
1: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഇന്ന് പാർട്ടി വേണം,
4: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
3: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി, പിസ്സ പാർട്ടി.
4: നിന്റെ കാർഡും പിന്നെന്താ?
3: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
4: ബൈ ഗേൾ.
3: എവിടെയാ പോകുന്നത്?
4: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
3: RBI പറയുന്നു അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
1: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
5: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
6: ഇൻറോയൽ അപ്ടോപ്, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
5: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
7: ിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
8: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയനിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
7: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
8: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: ഇപ്പോൾ കേൾക്കാം ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്ന് 2011 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലെ ചലച്ചിത്ര ഗാനങ്ങളാണ്. ആദ്യം പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരണും മഞ്ജരിയും പാടിയത്. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം ദീപക് ദേവ്.

0: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
1: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
0: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
1: മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
0: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൌണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ

0: സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ. NPS സഞ്ജയ്ക്കൊപ്പം.
1: അരേ മോഹൻ ഭായ്, കാഫി ബിസി ലഗ് റേ ഹോ.
2: മേ സോച്ച് റഹാ ഹൂ കി ബിസിനസ് ശുരു കരൂ. ഏക് ഏജന്റ് നേ കഹാ കി മുദ്ര ലോൺ ജൽദി സാങ്ഷൻ കർവാ ദേഗാ, ബസ് പ്രോസസിംഗ് ഫീസ് ഓർ ലീഗൽ ഫീസ് ദേനി ഹോഗി. പേയ്മെന്റ് ലിങ്ക് ഭീ ഭേജാ ഹൈ.
1: അരേ മോഹൻ ഭായ്, പ്രധാനമന്ത്രി മുദ്ര യോജന മേ കോയി ഏജന്റ് നഹീ ഹോതാ ഹൈ. ധോക്കേബാസ് നക്ലി വെബ്സൈറ്റ്, സാങ്ഷൻ ലെറ്റർസ് ഓർ ദസ്തഖത് സേ ലോഗോ കോ ഫസാതേ ഹൈ.
2: സച്ച്?
1: സീധാ ബാങ്ക് യാ വിത്ത് സൻസ്ഥാ മേ ജാഓ യാ സർക്കാരി വെബ്സൈറ്റ് സേ ലോൺ അപ്ലൈ കരോ. സതർക്ക് രഹേ ഓർ ഓൺലൈൻ ഠഗോ സേ ബചേ.
2: സമജ് ഗയാ.
3: ആ മാഷേ, സുഖാണോ?
4: ആ സുഖം തന്നെ, സുഖം തന്നെ.
3: മോനിപ്പ എന്ത് ചെയ്യുന്നു?
4: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
5: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
6: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: ഗാനോപഹാരം തുടരുന്നു. പ്രണയം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയാ ഘോഷാൽ പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം MJ ചന്ദ്രൻ.

0: അറിവിനപ്പുറത്ത് ഇത് രണ്ടുമാണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തമായിട്ടൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം ഒരു മുത്തശ്ശി ഗദ എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും അപർണ ബാലമുരളിയും പാടിയതാണ്. രചന ഹരിനാരായണൻ, സംഗീതം നൽകിയത് ഷാൻ റഹ്മാൻ.

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. കോട്ടയം കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1st വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സെൻസസിന്റെ ഭാഗമായ വീടുകളിലെ വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ സമയം. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എംപിമാരുടെ യോഗം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത്. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തൃശൂരിൽ നെടുപുഴയിൽ മിനി ബോട്ട് മുങ്ങി കാണാതായ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. നെടുപുഴ മല്ലിത്തറ കടവിൽ ഇന്നലെ രാത്രി 8:00 സംഭവം. കാഥികൻ പ്രൊഫസർ വി സാംബശിവന്റെ 97th ജന്മദിനാഘോഷം ഇന്ന് പത്തനംതിട്ടയിൽ. വൈകിട്ട് മന്ത്രി പി സി വിഷ്ണുനാഥ് ആഘോഷം ഉദ്ഘാടനം ചെയ്യും. ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയ പ്രീ ക്വാർട്ടറിൽ. രാവിലെ നടന്ന മത്സരത്തിൽ കൊളംബിയ ഘാനയെ മറുപടിയില്ലാത്ത 1 goal തോൽപ്പിച്ചു. FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 11 മണിക്ക്.

പുത്തൻ പാട്ടുകൾ. ആദ്യം കൈതപ്രം രചിച്ച് രഞ്ജൻ രാജ് സംഗീതം നൽകി ഹരിചരൺ പാടി ഗാനം കേൾക്കാം. ചിത്രം റിവോൾവർ റിംഗോ.

0: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: വിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
4: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
3: വിറ്റാപ്പിളിൽ ഏജൻസീസ്.
5: നിത്യാമാവൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം പൊങ്കാല. ഗാനരചന BK ഹരിനാരായണൻ. സംഗീതം നൽകിയത് രഞ്ജൻ രാജ്.

ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന ചിത്രത്തിനു വേണ്ടി കപിൽ കപിലൻ, നേഹ നായർ എന്നിവർ പാടിയത് കേൾക്കാം. രചന രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ, സംഗീതം ഡോൺ വിൻസെന്റ്.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
8: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
9: ഇൻറോയൽ അപ്ടോപ്പ്, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
10: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
11: ആ മാഷേ, സുഖാണോ?
12: ആ, സുഖം തന്നെ, സുഖം തന്നെ.
11: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
12: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
11: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
13: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
14: പുത്തൻ പാട്ടുകളിൽ ഇനി കേൾക്കാം ഞാൻ കർണൻ 2 എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം. രചന ജസ്റ്റിൻ രതീഷ്, സംഗീതം CR സാജൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10:30. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം പുത്തൻ പാട്ടുകൾ തുടർന്ന് കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,450 രൂപ നിരക്കിലും പവന് 200 രൂപ കുറഞ്ഞ് 1,07,600 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില.
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പുത്തൻ പാട്ടുകൾ തുടർന്ന് കേൾക്കാം. 40കളിലെ പ്രണയം എന്ന ചിത്രത്തിനുവേണ്ടി ഷഹബാസ് അമൻ പാടിയത് കേൾക്കാം. രചന ആശാ വാസുദേവൻ നായർ, സംഗീതം ഗിരീഷ് നാരായണൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: മധുവിധു എന്ന ചിത്രത്തിനുവേണ്ടി കെ എസ് ഹരിശങ്കർ, ദിവ്യ എസ് മേനോൻ എന്നിവർ പാടിയത് കേൾക്കാം. രചന അരുണയിലാട്ട്, സംഗീതം ഹെഷാം അബ്ദുൾ വഹാബ്.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: പുത്തൻപാട്ടുകളിൽ ഇനി കേൾക്കാം ചിന്ന ചിന്ന ആസൈ എന്ന ചിത്രത്തിനു വേണ്ടി ചിന്മയി ശ്രീപദ പാടിയത്. രചന ഉമാദേവി, സംഗീതം ഗോവിന്ദ് വസന്ത.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോ കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: അംഗം അട്ടഹാസം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകാന്ത് ഹരിഹരൻ പാടിയത്. രചന എസ് കെ പുരുഷോത്തമൻ, സംഗീതം ശ്രീകുമാർ വാസുദേവ്.

പുത്തൻ പാട്ടുകളിൽ നിന്ന് ഒരു ഗാനം കൂടി കേൾക്കാം. ദൃശ്യം 3 എന്ന ചിത്രത്തിന് വേണ്ടി എവജൻ ഇമ്മാനുവൽ പാടിയത്. രചന വിനായക് ശശികുമാർ, സംഗീതം അനിൽ ജോൺസൺ.

0: പുത്തൻ പാട്ടുകൾ സമാപിച്ചു. 101.9 ആകാശവാണി അനന്തപുരി FM. സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷിക ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. മഹാനായ ദേശസ്നേഹിയും തത്വചിന്തകനും ആത്മീയ ദർശകനുമായിരുന്നു സ്വാമി വിവേകാനന്ദനെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ആശംസകൾ നേർന്നു. സഹകരണ സ്ഥാപനങ്ങൾ ഒരു ശക്തിയാണെന്ന് ഉപരാഷ്ട്രപതിയും ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിന്റെ അടിത്തറ സഹകരണമാണെന്ന് അമിത്ഷായും സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 16th ധനകാര്യ കമ്മീഷൻ പ്രകാരം കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അടുത്ത 5 വർഷത്തേക്ക് 2,647 കോടി രൂപ ബേസിക് ഗ്രാന്റായി ലഭിക്കും. ന്യൂഡൽഹിയിൽ പഞ്ചായത്ത് രാജ് മന്ത്രാലയ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഗാന്ധിജിയെയും സ്വാതന്ത്ര്യസമരത്തെയും അതിനായി ത്യാഗോജ്വല പ്രവർത്തനം നടത്തിയവരെയും വിസ്മരിക്കാൻ ശ്രമിച്ചാൽ കാലം ക്ഷമിക്കില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോഴിക്കോട്ട് എ. സുജനപാൽ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തിരുവനന്തപുരം IMA ഹാളിലാണ് ക്യാമ്പ്. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കോഴിക്കോട് പുതിയ പാലത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് തീപിടിച്ച് പൂർണ്ണമായും കത്തിനശിച്ചു, ആളപായമില്ല. ഇന്നലെ രാത്രിയാണ് സംഭവം. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2nd മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. 1st മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി കേൾക്കാം 12 മണിക്ക്.

1864 മെയ് 23 തിരുവനന്തപുരം ജില്ലയിലെ ചാലയിൽ ജനനം. കർണാടക സംഗീതത്തിൽ, പ്രത്യേകിച്ച് തമിഴ് സംഗീതത്തിൽ, കേരളത്തിലെ താരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആൾ. അതാണ് ടി ലക്ഷ്മണപിള്ള എന്ന സംഗീതജ്ഞൻ. ഗായകൻ, വൈണികൻ, വാഗ്ഗേയകാരൻ, നാടകകൃത്ത്, ചിന്തകൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നീ വൈവിധ്യമാർന്ന മേഖലകളിൽ ശ്രദ്ധേയനായിരുന്നു ടി ലക്ഷ്മണപിള്ള. നിത്യേന തേവാരം, തിരുവാചകം തുടങ്ങിയ ദൈവീക സംഗീത രൂപങ്ങൾ ചൊല്ലി ശിവപൂജ ചെയ്യുന്ന ഗൃഹാന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്നതിനാൽ ഭക്തിയും സംഗീതവും ഇടചേർന്ന പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ടായി. 200-ൽ പരം സംഗീതകൃതികളും ധാരാളം സാഹിത്യരചനകളും അദ്ദേഹം നടത്തി. തമിഴ് ഭാഷയിലായിരുന്നു രചനകൾ. വാഗ്ഗേയകാരൻ എന്ന പദം അന്വർത്ഥമാക്കും വിധം വാക്കും ഗീതവും ഒരേ സമയം ആവിഷ്കരിക്കപ്പെട്ട കൃതികളാണ് ലക്ഷ്മണപിള്ളയുടേത്. തിരഞ്ഞെടുത്ത ഏതാനും കൃതികൾ ഇന്നത്തെ ഗാനകൈരളിയിലൂടെ ആസ്വദിക്കാം.

0: மரவே.
1: അവസാനമായി സുഖമായി ഇരുമനമേ കമാസ് രാഗം ആദിതാളം പാടിയത് കെ അനിൽ റാം.

0: ടി ലക്ഷ്മണപിള്ളയുടെ കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം നിർവഹണം മനേഷ് എം പി, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
2: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
5: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
6: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
8: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
9: ഇൻറോയൽ അപ്ടോൺ.

0: കുന്നമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻ റോയൽ പ്രോപ്പർട്ടീസ്.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
3: ഷോറൂം സന്ദർശിക്കൂ.
4: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
1: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: ആ മാഷേ, സുഖാണോ?
6: ആ, സുഖം തന്നെ, സുഖം തന്നെ.
5: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
6: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
5: ആ, വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
7: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
8: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
7: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

പ്രേക്ഷകളെ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം സാഗരം സാക്ഷി. ഗാനരചന ഗിരീഷ് പൊത്തുഞ്ചേരി. സംഗീതം ശരത്.

0: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
1: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
0: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
1: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
0: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഇനി കേൾപ്പിക്കുന്നത് യേശുദാസും വാണിജ്യരാവും പ്രേമാഭിഷേകം എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഗംഗയമരൻ.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ഈ ഗാനം ദേവാനന്ദ്, ജോൽസ്ന, സോണിയ ഇവർ പാടിയത്. ചിത്രം ക്ലാസ്മേറ്റ്സ്. ഗാനരചന വയലാർ ശരചന്ദ്ര വർമ്മ. സംഗീതം അലക്സ് പോൾ.

ഇപ്പോൾ ഒരു ഗാനം കൂടിയുണ്ട്. ഇത് ജി വേണുഗോപാലും കൃഷ്ണചന്ദ്രനും പാടിയത്. രചന പി കെ ഗോപി, സംഗീതം രവീന്ദ്രൻ. ചിത്രം മണ്ണാടിയാർ പെണ്ണിന് ചെങ്കോട്ടച്ചക്കൻ.

0: ടകൻ പ്രയോഗിച്ച് കെട്ടിലമ്മേ നിന്നെ കൈക്കലാക്കും, കെട്ടിലമ്മേ നിന്നെ കൈക്കലാക്കും.
1: തങ്ക് തകട്ട തകട്ട തങ്ക് തകട്ട തകട്ട തങ്ക് തകട്ട തകട്ട തകട്ട തകട്ട തകട്ട തങ്കക്കി നാവിന്റെ താമര മഞ്ചലിൽ കൊണ്ടുപോ.

0: 있냐?
1: 런던나 런던나 런던나 들어나
2: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി നവമാധുരിയിൽ തുടരും.

ഇന്ന് ഉച്ചയ്ക്ക് 1-2 കേൾക്കാം ഈണപ്പൂക്കുട. ഈണപ്പൂക്കുടയിലേക്ക് ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ വാട്സപ്പിലൂടെ സന്ദേശമയക്കാം. 8281420305 എന്ന നമ്പറിലേക്ക്. ഈണപ്പൂക്കുട ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. 480 കോടി രൂപ ചെലവിലാണ് 23,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള പുതിയ ടെർമിനൽ പൂർത്തീകരിച്ചത്. സംസ്ഥാന ഗവൺമെന്റ് അദാനി ഗ്രൂപ്പിന് വഴിവിട്ട സഹായം നൽകുമോ എന്നതാണ് വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ഇനി കേരളത്തിന് അറിയാനുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഴിഞ്ഞം തുറമുഖ കച്ചവടമാക്കിയെന്നും അദ്ദേഹം കണ്ണൂരിൽ കുറ്റപ്പെടുത്തി. അച്ചൻകോവിലെ ആദിവാസി കുടുംബം നേരിടുന്ന ദുരിതത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി കെ എ തുളസി. അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകി. പ്രതിപക്ഷ ഉപനേതാവ് ആവശ്യത്തിൽ നിന്ന് സിപിഐ പിന്നാക്കം പോയിട്ടില്ലെന്ന് കെ രാജൻ എംഎൽഎ. എൽഡിഎഫ് യോഗം ചേരാത്തതിനെക്കുറിച്ച് കൺവീനർ പറയുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാൻ വനംവകുപ്പിന്റെ ഹരിത പദ്ധതിക്ക് തുടക്കമായി. കേന്ദ്ര ഗവൺമെന്റിന്റെയും നബാർഡിന്റെയും സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ സഹായകരമാകും. അറ്റകുറ്റപ്പണിക്ക് ശേഷവും കുഴികൾ രൂപപ്പെട്ട കണ്ണൂർ പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിൽ എൻഐടി സംഘത്തിന്റെ പരിശോധന. എം വിജിൻ എംഎൽഎ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സംഘം പരിശോധന നടത്തിയത്. കോഴിക്കോട് നഗരത്തിലെ ഗതാഗതവും ട്രാഫിക് നിയന്ത്രണവും സമിറ്റ് ഇന്ന്. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടി വൈകിട്ട് 6-നാണ്. സ്വർണവിലയിൽ ഇന്ന് നേരിയ ഇടിവ്. പവന് 200 രൂപ കുറഞ്ഞ് 1,07,600 രൂപയായി. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 1 മണിക്ക്.

കേൾക്കാം ഇപ്പോൾ നവമാധുരി. രണ്ടായിരത്തി ഇരുപതിനും 2026നും ഇടയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ആദ്യം കേൾപ്പിക്കുന്നു. നിത്യാമാമനും കപിൽ കപിലനും പാടിയ ഗാനം, ചിത്രം കഥ ഇതുവരെ. കഥ ഇന്നുവരെ. ഗാനരചന അജീഷ് ദാസൻ, സംഗീതം അശ്വിൻ ആര്യൻ.

0: എന്ന ചിത്രത്തിലെ ഗാനം.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ഇനി നമുക്ക് ചിത്രപാടിയ ഒരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന നേമം പുഷ്പരാജ്, സംഗീതം മോഹൻ സിത്താര. ചിത്രം രണ്ടാം യാമം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: നവമാധുരിയിൽ ഇനി കേൾപ്പിക്കുന്നു ഹിഷാം അബ്ദുൾ വഹാബ് പാടിയ ഗാനം, ചിത്രം വർഷങ്ങൾക്ക് ശേഷം. ഗാനരചന വൈശാഖ് സുഗുണൻ, സംഗീതം അമൃത് രാംനാഥ്.

0: ജഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

നമുക്കിനി റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രക്സ് വിജയൻ, ശ്വേത മോഹൻ, സൂരജ് സന്തോഷ് ഇവർ പാടിയത്. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം രക്സ് വിജയൻ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ കണ്ണമ്പൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: അടുത്ത ഗാനം ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിലേത്, രചന വൈശാഖ് സുഗുണൻ, സംഗീതം ജി വി പ്രകാശ് കുമാർ, ഗായകർ യാസിൻ നിസാർ, ശ്വേതാമോഹൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: 101.9 ആകാശവാണി അനന്തപുരി FM. സമയം 12 മണി കഴിഞ്ഞ 40 മിനിറ്റ്.
1: ചർമ്മ സംരക്ഷണം ആയുർവേദത്തിൽ ആയുർവേദിക് കോസ്മറ്റോളജിസ്റ്റ് ഡോക്ടർ ബ്ലെസി IV പുലിക്കോട്ടിൽ സംസാരിക്കുന്നു.
2: മഴക്കാലം പ്രകൃതിക്ക് പുതുജീവൻ നൽകുന്ന മനോഹരമായ കാലമാണ്. പച്ചപ്പും തണുപ്പും മഴയുടെ സംഗീതവുമൊക്കെ നമ്മെ സന്തോഷിപ്പിക്കുന്നു. എന്നാൽ ഈ കാലാവസ്ഥയിൽ അന്തരീക്ഷത്തിലുണ്ടാകുന്ന അമിതമായ ഈർപ്പം നമ്മുടെ ചർമ്മത്തിനും മുടിക്കും ചില വെല്ലുവിളികളും സമ്മാനിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മഴക്കാലത്ത് മുഖക്കുരു കൂടുന്നത്? എന്തുകൊണ്ടാണ് ചർമ്മത്തിൽ ചൊറിച്ചിലും ഫംഗസ് അണുബാധകളും വർദ്ധിക്കുന്നത്? മുടി കൊഴിച്ചിൽ കൂടുതൽ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം ചോദ്യങ്ങൾ നമ്മളിൽ പലർക്കുമുണ്ട്. ചർമ്മവും മുടിയും നമ്മുടെ ആരോഗ്യത്തിന്റെ കണ്ണാടിയാണ്. അതുകൊണ്ടുതന്നെ മഴക്കാലത്ത് ഇവയ്ക്ക് കുറച്ചുകൂടി ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ്. ആയുർവേദത്തിൽ മഴക്കാലത്തെ വർഷ ഋതു എന്നാണ് വിളിക്കുന്നത്. ഈ സമയത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം വളരെ കൂടുതലായിരിക്കും. നമ്മുടെ ദഹന പ്രക്രിയ വർഷകാലത്ത് പതുക്കെയാവും. ശരീരത്തിന്റെ ഊർജ്ജസ്വലതയെ ഇത് ബാധിക്കുകയും ചെയ്യും. അതോടൊപ്പം വിയർപ്പും നനവും സൂക്ഷ്മാണുക്കളുടെ വളർച്ചയും കൂടുന്നു. ഇതിന്റെ ഫലമായി പലർക്കും മുഖക്കുരു വർദ്ധിക്കുക, ചൊറിച്ചിൽ അനുഭവപ്പെടുക, ഫംഗസ് അണുബാധകൾ വരിക, മുടി കൊഴിച്ചിൽ കൂടുക തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ചർമ്മത്തിലെ അമിതമായ എണ്ണ ഉൽപ്പാദനമാണ് മുഖക്കുരുവിന് കാരണം. അന്തരീക്ഷത്തിലുള്ള ഈർപ്പം കൂടുമ്പോൾ ചർമ്മത്തിലെ സെബേഷ്യസ് ഗ്രന്ഥികൾ കൂടുതൽ സെബം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതോടൊപ്പം പൊടിയും അഴുക്കും കൂടി ചേരുമ്പോൾ ചർമ്മത്തിലെ സുഷിരങ്ങൾ അടഞ്ഞുപോകുന്നു. ഇതാണ് മുഖക്കുരുവിനും തന്മൂലം വലിയ കറുത്ത പാടുകൾക്കും കാരണമാകുന്നത്. കറ്റാർവാഴ ജെല്ലോ ആര്യവേപ്പില പൊടിയോ കസ്തൂരി മഞ്ഞളോ മുഖത്ത് പുരട്ടുന്നത് വഴി മുഖത്തെ എണ്ണമയം നിയന്ത്രിക്കാനും ബാക്ടീരിയകളെ നശിപ്പിക്കാനും സഹായിക്കും. മഴക്കാലത്തെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഫംഗസ് അണുബാധകൾ. കക്ഷങ്ങൾ, തുടയെടുക്ക്, വയറിന് കീഴ്വശം, സ്തനങ്ങൾക്ക് താഴെയുള്ള ഭാഗം, വിരലുകൾക്കിടയിൽ എന്നിവിടങ്ങളിൽ ഫംഗസ് അണുബാധകൾ കൂടുതലായി കാണാം. ചൊറി, വട്ടച്ചൊറി എന്നിവയും മഴക്കാലത്ത് കൂടുതലായി കാണാം. നനഞ്ഞ വസ്ത്രങ്ങൾ ദീർഘനേരം ധരിക്കുന്നതും നനഞ്ഞ ചെരുപ്പുകളും സോക്സുകളും ഉപയോഗിക്കുന്നതുമെല്ലാം ഇതിനു കാരണമായേക്കാം. അമിത വിയർപ്പും ഈർപ്പവും കാരണം ചർമ്മത്തിൽ ചൊറിച്ചിൽ, ചുവപ്പ്, ചെറിയ അലർജികൾ എന്നിവയും ഉണ്ടാകാം. ഇത്തരം സന്ദർഭങ്ങളിൽ ആര്യവേപ്പിലയോ പച്ചമഞ്ഞളോ ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. ആന്റി ഫംഗൽ ഗുണങ്ങളുള്ള വേപ്പെണ്ണ ഇട്ട് കുളിക്കുന്നതും നല്ലതാണ്. കടുക്ക, നെല്ലിക്ക, താനിക്ക എന്നിവയിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുകയോ ഫംഗസ് ബാധിത പ്രദേശം ദിവസേന 3-4 വട്ടം കഴുകി വൃത്തിയാക്കുന്നതോ ഫംഗസ് അണുബാധ കുറയ്ക്കാൻ വളരെ ഗുണകരമാണ്. ത്വക്കിലുണ്ടാകുന്ന ചൊറിച്ചിലും അലർജിയും ഒരുപക്ഷെ പൂർണമായി ഉണങ്ങാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതുകൊണ്ട് വരുന്നതാകാം. ഇത്തരം അലർജികളിൽ ഏലാതി വെളിച്ചെണ്ണയോ നാൽപ്പാമരാതി വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് കുളിക്കുന്നതിനു മുൻപ് ശരീരം മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ചന്ദനമോ രക്തചന്ദനമോ അരച്ചു പുരട്ടുന്നതും ചൊറിച്ചിലിന് ആശ്വാസം പകരും. മഴക്കാലത്ത് ഇറുകിയ ജീൻസുകളോ സിന്തറ്റിക് തുണികളോ ധരിക്കുന്നത് പൂർണമായും ഒഴിവാക്കേണ്ടതാണ്. പുറത്തുപോയി വന്നാലുടനെ കാലുകൾ സോപ്പോ ആന്റിസെപ്റ്റിക് ദ്രാവകങ്ങളോ ഉപയോഗിച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കണം. പലർക്കും മഴക്കാലത്ത് മുഖം മങ്ങിയതായി തോന്നാറുണ്ട്. മൃതകോശങ്ങൾ അടിഞ്ഞുകൂടുന്നതും ചർമ്മത്തിന്റെ സ്വാഭാവിക പുതുക്കൽ പ്രക്രിയ മന്ദഗതിയിലാകുന്നതുമാണ് ഇതിനു കാരണം. തലയോട്ടിയിലും ചില മാറ്റങ്ങൾ കാണാം. താരൻ വർദ്ധിക്കുക, തലയോട്ടിയിൽ ഫംഗസ് അണുബാധകൾ ഉണ്ടാവുക, മുടി കൊഴിച്ചിൽ കൂടുക തുടങ്ങിയ പ്രശ്നങ്ങൾ സാധാരണമാണ്. മഴക്കാലത്ത് വാതദോഷം വർദ്ധിക്കുകയും ദഹനശക്തി കുറയുകയും ചെയ്യുന്നു. ഇതുമൂലം ശരീരത്തിൽ ആമം എന്നറിയപ്പെടുന്ന ദഹിക്കാത്ത വിഷാംശങ്ങൾ രൂപപ്പെടുകയും അത് ചർമ്മത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ടുതന്നെ ആയുർവേദം ചർമ്മ സംരക്ഷണത്തെ ക്രീമുകളിലും ലോഷനുകളിലും മാത്രം ഒതുക്കുന്നില്ല. നല്ല ദഹനം, നല്ല ഉറക്കം, ശരിയായ ഭക്ഷണം, ശരിയായ ദിനചര്യ എന്നിവയ്ക്കും ഒരേ പ്രാധാന്യം നൽകുന്നു. അടുത്തതായി

0: മഴക്കാലത്ത് എല്ലാവർക്കും പിന്തുടരാവുന്ന ചില ലളിതമായ ദിനചര്യകളെക്കുറിച്ച് പറയാം. രാവിലെ എഴുന്നേറ്റ ഉടൻ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക. പ്രാഥമിക കർമ്മങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ ചർമ്മത്തിന്റെ സ്വഭാവമനുസരിച്ച് വേണ്ട രീതിയിൽ മുഖം വൃത്തിയാക്കുക. ഉദാഹരണത്തിന്, എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ മൈൽഡായ ക്ലെൻസറും ഇളം ചൂടുവെള്ളവും ഉപയോഗിച്ച് മുഖം കഴുകാം. വരണ്ട ചർമ്മമുള്ളവർ അമിതമായി ക്ലെൻസർ ഉപയോഗിക്കുകയോ അമിതമായി മുഖം കഴുകുകയോ ചെയ്യരുത്. കടലമാവും കസ്തൂരി മഞ്ഞളും റോസ് വാട്ടർ ചേർത്ത് പുരട്ടി മുഖം കഴുകാൻ ഉപയോഗിക്കാം. പനിനീരോ തണുത്ത ഗ്രീൻ ടീയോ മുഖത്ത് ടോണറായി ഉപയോഗിക്കാം. ടോണറിൽ മുക്കിയ കോട്ടൺ പാഡ് മുഖത്ത് മൃദുവായി ഒപ്പിക്കൊടുക്കുന്നതുമൂലം ചർമ്മത്തിന് കുളിർമ ലഭിക്കും. വൃത്തിയായ മുഖത്ത് ലഘുവായ മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. അതായത് മഴക്കാലത്ത് ലൈറ്റ് വെയ്റ്റ് ആയതും വാട്ടർ ബേസോ ജെൽ ബേസോ ആയതുമായ മോയ്സ്ചറൈസർ വേണം തിരഞ്ഞെടുക്കാൻ. അവ നോൺ കൊമിഡോജെനിക് എന്ന് രേഖപ്പെടുത്തിയവയാണെന്ന് ഉറപ്പുവരുത്തുക. ഇതിനർത്ഥം ആ ഉൽപ്പന്നം ചർമ്മത്തിലെ സുഷിരങ്ങളെ അടച്ചുകളയുന്നില്ല എന്നാണ്. ശുദ്ധമായ അലോവേറ ജെൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല പ്രകൃതിദത്ത മോയ്സ്ചറൈസറാണ്. അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പമുള്ളതുകൊണ്ടും മുഖം പലപ്പോഴും നനവുള്ളതായിരിക്കുന്നതുകൊണ്ടും മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടതില്ല എന്ന് പലരും വിചാരിക്കാറുണ്ട്. എന്നാൽ ഇത് ശരിയല്ല. ഈർപ്പമെന്നാൽ ചർമ്മത്തിന് വേണ്ട ജലാംശം അഥവാ ഹൈഡ്രേഷൻ എന്നല്ല അർത്ഥം. മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ചർമ്മം വരണ്ടു പോകുന്നു എന്ന് കരുതി ഇത് പരിഹരിക്കാനായി ചർമ്മത്തിലെ ഗ്രന്ഥികൾ കൂടുതൽ സെബം ഉൽപ്പാദിപ്പിക്കുകയും ഇതുമൂലം എണ്ണമയം കൂടുകയും കൂടുതൽ മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ടാവുകയും ചെയ്യുന്നു. അതിനാൽ കുളിച്ചതിനു ശേഷം നിത്യേന മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കണം. അതിനുശേഷം മഴക്കാലത്തും സൺസ്ക്രീനുകൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. മേഘാവൃതമായ ദിവസങ്ങളിലും മഴമേഘങ്ങളെ തുരന്ന് അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലെത്തുന്നുണ്ട്. UVA UVB കിരണങ്ങൾ മഴ ദിവസങ്ങളിലും ഭൂമിയിൽ പതിക്കുന്നതുകൊണ്ട് SPF അഥവാ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 മുകളിലുള്ള സൺസ്ക്രീനുകൾ നിർബന്ധമായും മഴക്കാലത്ത് ഉപയോഗിക്കണം. SPF 50 വരെയുള്ള സൺസ്ക്രീനുകളും ഈ കാലത്ത് ഉപയോഗിക്കാം. മഴയത്തോ വിയർപ്പിലോ ഒലിച്ചു പോകാത്ത വാട്ടർ റെസിസ്റ്റന്റ് ആയതും എണ്ണമയം ഇല്ലാത്തതും ജെൽ രൂപത്തിലുള്ളതുമായ സൺസ്ക്രീനുകൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. മഴക്കാലത്ത് ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് വാട്ടർ റെസിസ്റ്റന്റ് ആയതുകൊണ്ട് അവയെ നീക്കം ചെയ്യുന്നതിന് ഡബിൾ ക്ലെൻസിംഗ് രീതി ഉപയോഗിക്കാം. അതായത് എണ്ണമയം ഉപയോഗിച്ചും സോപ്പും വെള്ളവും ഉപയോഗിച്ചും രണ്ടു തവണ മുഖം വൃത്തിയാക്കുക വഴി പൂർണമായും മേക്കപ്പ് വസ്തുക്കൾ മായ്ച്ചു കളയാൻ സാധിക്കും. ചർമ്മത്തിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ പോലെ പ്രധാനമാണ് മഴക്കാലത്തെ ഭക്ഷണകാര്യങ്ങളും. ഏറെ ശ്രദ്ധയോടെ വേണം മഴക്കാലത്തെ ഭക്ഷ്യവിഭവങ്ങൾ തെരഞ്ഞെടുക്കാൻ. എളുപ്പത്തിൽ ദഹിക്കാൻ പാകത്തിന് ലഘുവായ ഭക്ഷണം വേണം മഴക്കാലത്ത് കഴിക്കാൻ. അവ പുതുതായി പാകം ചെയ്തതും ചൂടുള്ളതും ആയിരിക്കണം. ദിവസം മുഴുവനും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വിയർപ്പുണ്ടായാൽ ശരീരവും മുഖവും കഴുകി വൃത്തിയാക്കുന്നത് ശീലമാക്കുകയും വേണം. മഴയത്ത് നനഞ്ഞാൽ വസ്ത്രങ്ങൾ ഉടൻ തന്നെ മാറ്റി ഉപയോഗിക്കുക. കോട്ടൺ വസ്ത്രങ്ങളാണ് ചർമ്മത്തിന് അനുയോജ്യം. വർഷകാലത്ത് മുടിയുടെ സംരക്ഷണവും വളരെ പ്രധാനപ്പെട്ടതാണ്. മഴയിൽ നനഞ്ഞാൽ കഴിയുന്നത്ര വേഗത്തിൽ മുടി ഉണക്കുക. നനവുള്ള മുടി ദീർഘനേരം കെട്ടിവെക്കരുത്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഓരോരുത്തരും അവരവരുടെ ശാരീരിക പ്രകൃതിക്ക് യോജിച്ച എണ്ണ തേച്ച് തല കുളിക്കാം. മൈൽഡ് ഷാംപൂ, താളി, ചെറുപയർ പൊടി എന്നിവ ഉപയോഗിച്ച് 1 മണിക്കൂറിനകം തന്നെ എണ്ണ കഴുകിക്കളയേണ്ടതും എണ്ണ ഉപയോഗിക്കാത്ത മറ്റു ദിവസങ്ങളിൽ ശുദ്ധജലവും മൈൽഡ് ഷാംപൂവും ഉപയോഗിച്ച് തല കഴുകി വൃത്തിയാക്കേണ്ടതുമാണ്. നിങ്ങളുടെ ചർമ്മത്തിന്റെയും മുടിയുടെയും കൃത്യമായ പരിചരണത്തിനും ആവശ്യമെങ്കിൽ ചികിത്സയ്ക്കും ഇന്ന് സൗന്ദര്യ ആയുർവേദം എന്ന വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ കോസ്മറ്റോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്താം.
1: ചർമ്മ സംരക്ഷണം ആയുർവേദത്തിൽ ആയുർവേദിക് കോസ്മറ്റോളജിസ്റ്റ് ഡോക്ടർ ബ്ലെസി IV പുലിക്കോട്ടിൽ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

101.9 ആകാശവാണി അനന്തപുരി എഫ് എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ബസ് കണ്ടക്ടർ എന്ന ചിത്രത്തിലെ ഗാനം മധുബാലകൃഷ്ണൻ, റിമി ടോമി, വിധു പ്രതാപ് ഇവർ പാടിയത്. ഗാനരചന ഗിരീഷ് പോത്തുഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

അറിവിനപ്പുറത്ത് ഇത് രണ്ടുമാണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ്. സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഇനി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം, ചിത്രം കടിഞ്ഞൂൽ കല്യാണം, ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

എന്നുച്ചയ്ക്ക് ഒന്ന് രണ്ടിന് കേൾക്കൂ ഈണപ്പൂക്കോട. ഈണപ്പൂക്കോടയിലേക്ക് പ്രിയഗാനങ്ങൾ കേൾക്കാനായി സന്ദേശം അയയ്ക്കാം. 8281420355 എന്ന നമ്പറിലേക്ക് സന്ദേശം അയയ്ക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ചിത്രത്തിന്റെ പേരും ആദ്യവരിയും ടൈപ്പ് ചെയ്യുവാൻ മറക്കരുത്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം രാജസ്ഥാനിലെ ബലോത്രയിൽ 100,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2-ാം ഘട്ടത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തിനെതിരെ നിയമപരമായും രാഷ്ട്രീയമായും മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അദാനിയുടെ വക്താവായി മാറുന്നത് ഉപേക്ഷിച്ച് സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ അടിയന്തര നടപടികളിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് കടക്കണമെന്നും അദ്ദേഹം കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. സഹകരണ സംഘങ്ങൾ ശക്തിപ്പെട്ടാൽ സംസ്ഥാനത്തെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കൊതിച്ചുചാട്ടമുണ്ടാകുമെന്ന് മന്ത്രി എം ലിജു. സഹകരണ മേഖല പ്രതിസന്ധിയിലാണ്, അഴിമതിയിലാണ് എന്ന സന്ദേശം കൊടുക്കുന്നത് സഹകരണ മേഖലയോട് ചെയ്യുന്ന അപരാധമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായി മന്ത്രി കെ മുരളീധരൻ. ആശങ്കപ്പെടേണ്ട രോഗാവസ്ഥ ഇല്ലെന്നും പകർച്ചവ്യാധി നിയന്ത്രിക്കാനായതായും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. കെ മുരളീധരൻ കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ ചെറൂപ്പ ഹെൽത്ത് സെന്റർ സന്ദർശിച്ചു. കിടത്തി ചികിത്സ ഉൾപ്പെടെ സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി സെന്ററിനെ വികസിപ്പിക്കുമെന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തി വിവരശേഖരണം പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. ഇടുക്കി കട്ടപ്പന നരിയൻപാറയ്ക്ക് സമീപം സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. നരിയമ്പാറ മുരളിപ്പറമ്പിൽ സജി തോമസാണ് മരിച്ചത്. ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. നാളെ പുലർച്ചെ 2:30 പരാഗ്വേ ഫ്രാൻസുമായി ഏറ്റുമുട്ടും.
2: FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി കേൾക്കാം 2 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഈണപ്പൂക്കുടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പരിപാടിയിലേക്ക് പ്രിയഗാനങ്ങൾ കേൾക്കാനായി സന്ദേശം അയയ്ക്കാം 8281 4203 05 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക്. സന്ദേശങ്ങൾ അയയ്ക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ചിത്രത്തിന്റെ പേരും ആദ്യ വരിയും ടൈപ്പ് ചെയ്യുവാൻ മറക്കരുത്. ഈ പരിപാടി 2 മണിവരെ മാത്രം.

ഇന്നാദ്യം കേൾപ്പിക്കുന്നത് എസ് ജാനകി പഴയ ഗാനം, ചിത്രം നീലപ്പൊന്മാൻ. ഗാനമെഴുതിയത് വയലാർ രാമവർമ്മ, സംഗീതം സലിൽ ചൌധരി. ഗാനത്തിനായി സന്ദേശമയച്ചിരിക്കുന്നു ആറ്റിങ്ങൽ നിന്നും രമ.

0: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഈണപ്പുകൂടിയിലെ അടുത്തങ്ങനെ മുദ്രമോതിരം എന്ന ചിത്രത്തിലേത് യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ. ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു കൊല്ലം കടയ്ക്കൽ ഇണ്ടവിള നിന്നും ബിജു.

0: വിലയ്ക്ക്ായി
1: പ്രത്യേക ഷോറൂം
2: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ് പഴവങ്ങാടി തിരുവനന്തപുരം 4246971
3: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
2: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട് ട്രിവാൻഡ്രം.
4: ഇണപ്പുകൂടിയിലെ അടുത്ത ഗാനം ജയചന്ദ്രനും മാധുരിയും പാടിയത്. ചിത്രം അച്ചാണി. ഗാനം എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം ദേവരാജൻ. ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു കണ്ണൂരിൽ നിന്നും രജിത പ്രതാപൻ.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി. കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

എണപ്പുകുടയിൽ ഇനി കേൾപ്പിക്കുന്നു എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ചിത്രം അഭിമന്യു. ഗാനമെഴുതിയത് കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. ഗാനത്തിനായി വാട്സ്ആപ്പ് സന്ദേശം അയച്ചത് എടപ്പാൾ നടുവട്ടം തെന്ന് രജീഷ്, അസീസ്, ഷാഫി തുടങ്ങിയവർ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ഏണപ്പൊക്കുടിയിലെ അടുത്ത ഗാനത്തിനായി സന്ദേശമയച്ചിരിക്കുന്നു എറണാകുളത്തു നിന്നും ലീപ പുരുഷോത്തമൻ. ഗാനമിതാണ് വൈകി വന്ന വസന്തം എന്ന ചിത്രത്തിൽ യേശുദാസും വാണിജ്യറാമും പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

ഇനി കേൾപ്പിക്കുന്നത് പെരുന്താന്തിയിൽ നിന്ന് പത്മകുമാർ സന്ദേശം അയച്ചിരിക്കുന്നു. നീതിപീഠം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാൻ രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ദേവരാജൻ.

സമയം 1 മണി കഴിഞ്ഞ 30 മിനിറ്റും 50 സെക്കൻഡും. ശ്രോതാക്കൾ കേൾക്കുന്നു 101.9 ആകാശവാണിയുടെ ആനന്ദപുരി FM.

പ്രേക്ഷതാക്കളെ, ഈണപ്പൂക്കുടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കാം. പ്രിയഗാനങ്ങൾ കേൾക്കാനായി 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും ഇഷ്ടഗാനത്തിന്റെ പേരും ചിത്രത്തിന്റെ പേരും ടൈപ്പ് ചെയ്യുവാൻ മറക്കരുത്. ഈണപ്പൂക്കുട 2 മണിവരെ മാത്രം. ഇനി കേൾപ്പിക്കുന്നത് April 19 എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ. സന്ദേശം അയച്ചത് ചാവടി നടനെന്നും മീനാ.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
4: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
5: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
6: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
7: കൊല്ലം കടയ്ക്കൽ നിന്നും ജയ്സിംഗ് സന്ദേശമയച്ചിരിക്കുന്നു. അങ്കത്തട്ട് എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും മാധുരിയും പാടിയ ഗാനം കേൾക്കാൻ. രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: ഇന്ന് പാട്ടി വേണം.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
0: ഐഡിയ ഇവിടെ തന്നെയാവാം പാട്ടി. പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
0: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ഇനി പള്ളിച്ചിൽ നിന്ന് പ്രസീത സന്ദേശം അയച്ചിരിക്കുന്നു. തുടർക്കഥയിൽ ചിത്രപടിയ ഗാനം കേൾക്കാൻ. രചന ONV, സംഗീതം SP വെങ്കടേഷ്.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: ഈണപ്പൊക്കുടയിൽ ഇനി കേൾപ്പിക്കുന്നത് ആ നിമിഷം എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ദേവരാജൻ. സന്ദേശം അയച്ചത് വൈക്കത്തു നിന്നും AV ജേക്കബ്.

0: ഉച്ചയ്ക്ക് 2:45.
1: ചിറയങ്കീഴിൽ നിന്നുള്ള വത്സല ജനിൽ സന്ദേശമയച്ചിരിക്കുന്നത് ആകാശത്തേക്കൊരു കിളിവാതിൽ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനത്തിനായി. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേമച്ചൻ.

ഇന്ന് ഇണപ്പുകുടയിൽ ഒരു ഗാനം കൂടിയുണ്ട്. ഇത് പൂജപ്പുരയിൽ നിന്നുള്ള ശശി നായരും ഫാമിലിയും അയച്ച സന്ദേശമാണ്. അദ്ദേഹം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം ദേശാടനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചനയും സംഗീതവും കൈതപ്രം.

0: 101.9 ആകാശവാണി ആനന്ദപുരി എഫ് എം. സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പെറു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെയ്കോ ഫുജിമോറിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമനേയിയുടെ ഖബറടക്ക ചടങ്ങുകൾക്ക് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ ഖമനേയിക്ക് മുതിർന്ന ഇറാനിയൻ നേതാക്കളും സൈനിക മേധാവികളും ലോക നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷായും സഹകാരികൾക്ക് ആശംസകൾ നേർന്നു. കൃത്യമായ ദിശാബോധത്തിന്റെയും നയത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സബ്സിഡിയോടുകൂടിയ രാസവളങ്ങളുടെ വിതരണം കൂടുതൽ കാര്യക്ഷമവും കർഷക സൌഹൃദമാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ഡിജിറ്റൽ സംവിധാനത്തിന് പാലക്കാട്ട് തുടക്കമായി. സംസ്ഥാനത്ത് പാലക്കാടിന് പുറമെ ആലപ്പുഴ ജില്ലയിലും ആദ്യഘട്ടമായി സംവിധാനം നടപ്പാക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. നാളെ മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ക്യാൻസറിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ IMA തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തിരുവനന്തപുരം IMA ഹാളിലാണ് ക്യാമ്പ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2 മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. 1 മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു.
2: FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി വൈകിട്ട് 5 മണിക്ക്.

0: നേർമൊഴി.
1: പ്രിയ ശ്രോതാക്കളെ, ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫറായ ശ്രീജി ബി ആണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം മനീഷ് എം പി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ ആകർഷകമായ ചിത്രങ്ങൾ ഒക്കെയാണ് മനസ്സിൽ വിചാരിക്കുക. എന്നാൽ ഫോട്ടോഗ്രാഫിക്ക് അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ കാലത്തെ നിശ്ചലമായി അടയാളപ്പെടുത്തുക എന്നൊരു കർമ്മവും കൂടി ഉള്ളൊരു മേഖലയാണ്. അത്തരത്തിലുള്ളൊരു കർമ്മ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇന്ന്, അതും 2 ദശാബ്ദക്കാലമായി ജോലി ചെയ്യുന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി ശ്രീജി ബി. സ്വാഗതം സർ.
3: നമസ്കാരം.
2: ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി, നമുക്ക് ശ്രോതാക്കളോട് ഈ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം.
3: ഇൻക്വസ്റ്റ് ഡെഡ് ബോഡിയുടെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണ്. അതിലെ മുറിവുകളും പോലീസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. സ്വകാര്യമായിട്ട് ചെയ്യാക്കുന്ന ഒരു തൊഴിലല്ല ഇത്. പ്രൈവറ്റ് ഫോട്ടോഗ്രാഫറാണ്, പക്ഷെ പോലീസ് നമ്മളെ വിളിക്കും, അങ്ങനെ പോയി അതിനുവേണ്ടി ചെയ്യും.
2: ഒരു ശവശരീരം പോലീസ് കണ്ടെത്തുന്നു. പോലീസാണല്ലോ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫർ അറിയിക്കേണ്ടത്. നമ്മൾക്ക് സ്വന്തമായിട്ട് അതിനകത്ത് ഒരു കാര്യത്തിലും ഇടപെടാൻ പറ്റില്ലല്ലോ.
3: ഇല്ല,
2: നമ്മള് അധികാരികൾ നമ്മളെ അധികാരം ചുമതലപ്പെടുത്തണം, അപ്പോഴും മാത്രമേ അതിന്റെ അകത്ത് ഇടപെടാൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ എല്ലാ ഫോട്ടോഗ്രാഫറെയും പോലെ വെഡിങ് ഫോട്ടോഗ്രാഫിയിലാണ് താങ്കളുടെയും തുടക്കം.
3: അതെ അതെ.
2: അത് തീർച്ചയായും ഫിലിമിന്റെ കാലഘട്ടത്തിലായിരിക്കും.
3: അതെ.
2: എങ്ങനെയായിരുന്നു ഫോട്ടോഗ്രാഫിയോടുള്ള ഒരു താല്പര്യമൊക്കെ?
3: അല്ല, വെറുതെ ആദ്യം വീഡിയോക്ക് ലൈറ്റ് അടിക്കാൻ പോകുന്നു, ലൈറ്റ് പിടിക്കാൻ വീഡിയോക്ക്. പിന്നെ വീഡിയോ എടുത്തു തുടങ്ങി.

0: അത് കഴിഞ്ഞപ്പം പിന്നെ സ്റ്റില്ലിലോട്ട് വന്നു. അത് ഉപയോഗിച്ച് പിന്നെ വലിയ സാമ്പത്തിക മെച്ചമൊന്നും ഇല്ല. അപ്പോൾ വീട് മടിക്കളയിലാണ്, അവിടെ പോയിരിക്കും. അവിടെ നമ്മളെ സുഹൃത്ത് അദ്ദേഹം എൻ്റെ ആശയം അദ്ദേഹം ഈ തൊഴിലാണ് ഇൻട്രസ്റ്റ് പോട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്ന് ഇങ്ങനെ എല്ലാം കാണും. പിന്നെ എൻ്റെ കൂടെ അങ്ങ് ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് തുടക്കം.
1: അപ്പോ ഇൻകസ് ഫോട്ടോഗ്രാഫിയിൽ ആദ്യമായിട്ട് ഇൻവോൾവ് ചെയ്ത ആ ഒരു ഇതൊന്ന് ഓർക്കാമോ?
0: അത് മെഡിക്കൽ കോളേജ് മറിച്ചറിയി തന്നെ.
1: എന്നോ ഒരു ദിവസം അവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചു, അവിടെ പോയി ഫോട്ടോ എടുത്തു.
0: വിളിക്കുന്ന എല്ലാം പോലീസാണ്. മെഡിക്കൽ കോളേജായിട്ട് ബന്ധമില്ല, ഇതിന്
1: കോളേജുമായിട്ട് ബന്ധമില്ല. ഓക്കെ, ഒരു പക്ഷേ മെഡിക്കൽ കോളേജ് ഭാഗത്തല്ലായിരുന്നു താമസമെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വരുമായിരുന്നു?
0: അത് വരാൻ സാധ്യത കുറവാണ്.
1: കൂടുതലും നമ്മൾ വെഡിങ് ഫോട്ടോഗ്രാഫിയിൽ തന്നെ ചിലപ്പോ ശ്രദ്ധിക്കുന്നു. ഈ ഒരു ഒരു സ്ഥലത്ത് ചെല്ലുന്നു, ഇങ്ങനെ ഒരു ബോഡി കാണുന്നു, അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് മേ നമ്മൾ ഫോട്ടോ മനസ്സിൽ കാണണമല്ലോ.
0: ഇല്ല, ആദ്യമായിട്ടായാലും മുറിവുകൾ, ആദ്യപ്പൊക്കമൊക്കെ എടുക്കണം. അത് തലമുടി എന്നുള്ള അതൊക്കെ എടുത്തിട്ട് ബാക്കി ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളാണ് പ്രധാനമായിട്ടും പോലീസ് നോട്ട് ചെയ്യുന്നത്. ആ മുറിവ് ഓരോ മുറിവും എടുക്കേണ്ടി വരും, അതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. പിന്നെ എൻ്റെ കിടപ്പ് വശം, ഒരു സ്ഥലത്തൊക്കെ പോയാൽ ഇപ്പം തൂങ്ങി നിൽക്കുന്നതാണെങ്കിൽ അത് ഫുള്ളായിട്ട് നിൽക്കുന്ന തൂങ്ങി നിൽക്കുന്ന മൊത്തം എടുക്കേണ്ടി വരും. പിന്നെ ഏത് കാര്യമാണെന്നൊക്കെ അറിയണം ഭാവിയിൽ. അപ്പം അതൊക്കെ ചിലപ്പം ക്ലിയർ ആയിട്ട് എടുക്കേണ്ടി വരും. പിന്നെ പരിസരവും ചിലപ്പം എടുക്കേണ്ടി വരും, ആ വീട്, അതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്.
1: ശരിക്കും പറഞ്ഞാൽ ഒരു അടയാളപ്പെടുത്തലാണ്, ഒരു സീന് വളരെ കൃത്യമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ചെറിയ അംശം പോലും വിട്ടുപോകാതെ എല്ലാം കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു കാലം എങ്ങനെയാണ്? അതായത് കാലം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പം പണ്ട് ഫിലിമിൽ എടുത്തു തുടങ്ങിയ സമയത്ത് ഫിലിം, ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക്
0: കാണാം,
1: പക്ഷെ അങ്ങനെയല്ല. മുമ്പെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പ്രോസസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതെങ്ങനെ വന്നിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പേടിയുണ്ടായിരുന്നു, ഈ സാധനം പതിഞ്ഞിട്ടുണ്ടോ, അങ്ങനെയൊക്കെ പേടിച്ചു പോയിട്ടുണ്ടോ?
0: പേടിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യും.
1: ഞാൻ അങ്ങനെ ചോദിക്കാൻ കാര്യം, പലപ്പോഴും
0: ആദ്യം ഫിലിമിലാകുമ്പോൾ ഒരു പേടി ഉണ്ടാവും, ഇപ്പോഴും കാണാം.
1: അതെ,
0: അന്നും വലിയ കുഴപ്പം ഉണ്ടായിട്ടില്ല, ഉടൻ തന്നെ അപേക്ഷ ചെയ്ത് നോക്കും.
1: ഞാൻ ചോദിക്കാൻ പ്രത്യേകിച്ച് കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇതിനുവേണ്ടി പ്രത്യേകിച്ച് ലൈറ്റ് അപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അവൈലബിൾ ലൈറ്റിൽ ഒരുപക്ഷെ ഒരു ഫ്ലാഷ് മാത്രമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ അത്രയും ലിമിറ്റഡ് ലൈറ്റ് റിസോഴ്സസിൽ ഷൂട്ട് ചെയ്തിരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്.
0: ഇപ്പോഴും ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങളെ തന്നെ വീഡിയോ ലൈറ്റ് ഉണ്ട്, മതിയായ പ്രകാശം വേണമെന്നാണ്. ഇപ്പൊ രാത്രി ഇൻകസ്റ്റ് നടക്കാറുണ്ട്, ഇപ്പോഴും പിന്നെ ലൈറ്റില് പോയിട്ട് കാര്യമില്ല രാത്രി ഇൻകസ്റ്റ്. അതുകൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് തന്നെ കാണാം, ഇപ്പോഴെല്ലാം അറിയാം, അപ്പോഴേ ക്ലിയർ ആണോ ഇല്ലെന്നുള്ള അറിയാം, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല.
1: അന്ന് ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അന്ന് രാത്രി ഇൻകസ്റ്റുകൾ വളരെ കുറവായിരുന്നു.
0: രാത്രി ഇൻകസ്റ്റ് പണ്ടില്ല,
1: ഇല്ലായിരുന്നു,
0: ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ആ കാലത്ത് ഉള്ള ഒരു ഷൂട്ടിംഗ് എങ്ങനെയായിരുന്നു?
0: അല്ല, ഫ്ലാഷ് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല, കിട്ടും, മണം കിട്ടും.
1: ഫ്ലാഷ് കൊടുത്ത് എല്ലാം നമ്മുടെ മനസ്സിലെ അളവാണ്, ആ കണക്ക്
0: കൃത്യമായിരിക്കും.
1: അങ്ങനെ പെട്ടുപോയ അവസരങ്ങളില്ല,
0: ഇല്ല ഇല്ല, ഭാഗ്യം കൊണ്ട്.
1: പിന്നെ ഇത് ഈ നമ്മൾ ശേഖരിക്കുന്നത് മുഴുവൻ തെളിവുകളാണ്, അല്ലെങ്കിൽ ഒരു കോടതിയുടെ മുന്നിലോ അല്ലെങ്കിൽ തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ ഒക്കെ പല സ്ഥലങ്ങളിലും അവതരിപ്പിക്കപ്പെടേണ്ട അല്ലെങ്കിൽ കോടതി മുമ്പാകെ ഒക്കെ സമർപ്പിക്കപ്പെടേണ്ട തെളിവുകളാണ്. അപ്പൊ അതിന്റെ അത് അത്രയും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ടല്ലോ,
0: അത്
1: അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ് സംഭവിക്കുക?
0: വെളിയിൽ അത് കാണിക്കാൻ പാടില്ല, ഇത് ഫോട്ടോ വെളിയിൽ തന്നെ കാണിക്കാൻ പാടില്ല. വിശ്വാസമുള്ള ചില ലാബൊക്കെ ഉണ്ട് നമുക്ക്, അവിടെയാണ് ഇത് കൊടുക്കുന്നത്. വെളിയിലായാൽ വലിയ പ്രശ്നമാകും, പൂർണ്ണമായ നഗ്നചിത്രങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ വിശ്വാസമുള്ള ലാബിൽ കൊടുത്താൽ
1: കുഴപ്പമുണ്ടായിട്ടില്ല,
0: അങ്ങനെയുണ്ട്, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമുണ്ടാവാറില്ല.
1: ഒരു സ്വകാര്യ ഫോട്ടോഗ്രാഫറായി ഇരിക്കുമ്പോഴും ഇത്രയും, അതായത് ഈ 20 വർഷത്തിനിടയിൽ മനസ്സ് മടുപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ട ഒരു ആളായിരിക്കും ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ധൈര്യമുള്ള ഒരാളായിട്ട് അല്ല ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും കാലം, ഈ 2 ദശാബ്ദക്കാലം ഈ ഫീൽഡിൽ നിന്നത്?
0: അല്ല, അതൊക്കെ നമ്മൾ തൊഴിലാണ്, തൊഴിലാകുമ്പം അവിടെ ഓട്ടോമാറ്റിക്കായി ചെയ്തോളൂ, അതാണ് കാര്യം.
1: അല്ലാതെ പ്രത്യേകിച്ച് അതിനുവേണ്ടിയൊന്നും
0: വേറെ ഇതുമില്ല.
1: ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട് താങ്കളുടെ ഒരു എക്സ്പീരിയൻസ്, അതായത് ചാക്കിൽ കെട്ടിവെച്ച രീതിയിൽ ഒരു മൃതശരീരത്തിന്റെ ഫോട്ടോ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായ കാര്യം ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അത് അതിന് ആ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ഒരു സീനിലേക്ക് എങ്ങനെ എന്ത് പറഞ്ഞിട്ടായിരിക്കും പോലീസ് വിളിക്കുക? കാരണം നമുക്ക് അവിടെ എന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ലല്ലോ.
0: അല്ല, അത് പോലീസ് വിളിക്കുകയുള്ളു, അങ്ങ് ചെന്നാൽ മതി. അധികം മെഡിക്കൽ കോളേജിലാണ് ചെയ്തിട്ടുള്ളത്, അവിടെ തീരാൻ പറ്റും ചെയ്യും. ട്രെയിൻ തട്ടിയ മൃതദേഹങ്ങളെന്ന് വെച്ചാൽ ചെതറിയൊക്കെ പോകും. അപ്പൊ ആള് ചാക്കി കെട്ടിയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ എടുത്തപ്പം തെന്നിപ്പോയി, അത്രേ ഉള്ളൂ, ഒരു കാല് തെന്നിപ്പുറത്തോടെ വീഴുന്നത്. സ്ഥിരം കൊണ്ടുവരുന്നത് തന്നെ, ചാക്കി തന്നെ കൊണ്ടുവരുന്ന, അല്ലാതെ പല ഭാഗം ഇപ്പോ
1: മനുഷ്യാവസ്ഥയുടെ മറ്റൊരു മരണം എന്ന ഒരു അവസ്ഥ എല്ലാവർക്കും ഒരു ഒരു കണ്ടീഷനായി

0: ഒരവസ്ഥയാണെങ്കിൽ കൂടി ഈ ബോഡി പാർട്സുമായിട്ട് ഇത് ഒട്ടും നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ തുടർച്ചയായിട്ട് ഇടപഴകേണ്ടി വരുന്നൊരു ഇതിന്റെ ജോലിയാണ്. ഇതൊക്കെ ഞാനങ്ങ് ചെയ്യും എന്നുള്ളൊരു തീരുമാനം ഒരു മനസ്സ് വരുന്നത് എപ്പോഴാണ്?
1: അല്ല, തൊഴിലിനോടൊരു ആത്മാർത്ഥം വന്നത് ഓട്ടോമാറ്റിക്കാ മനസ്സ് വന്നോളും, അത്രേ ഉള്ളു.
0: അല്ലാതെ അതിനുവേണ്ടി വേറെ പ്രിപ്പറേഷൻ ഒന്നുമില്ല,
1: ഒന്നുമില്ല.
0: അല്ല, എപ്പോഴെങ്കിലും ഇത് താങ്കളുടെ ഗുരുനാഥനായിട്ടുള്ള വിജയൻ അദ്ദേഹത്തിനോട് ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് അറിയില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും സംസാരം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ?
1: ഇല്ല, ഉണ്ടായിട്ടില്ല. കഴിയുമെന്ന് പറഞ്ഞ് എന്നെ ചെയ്തത്.
0: ഓക്കെ, അദ്ദേഹം കൂടെ നിർത്തി നമ്മൾ അതുമായിട്ട് മുന്നോട്ട്
1: പോകുന്നു.
0: അദ്ദേഹം ഇപ്പം
1: മരണപ്പെട്ടു.
0: അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ എത്ര കാലത്തോളം ജോലി ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ ഒരുമിച്ച് ഇൻക്വസ് ഫോട്ടോഗ്രാഫി എത്ര ചെയ്തിട്ടുണ്ട്?
1: 8 വർഷം ചെയ്തിട്ടുണ്ട്.
0: പിന്നെ അദ്ദേഹം അത് മതിയാക്കുകയായിരുന്നു അതോ?
1: അദ്ദേഹം മരണപ്പെട്ടു. ഇത് ഇവിടെ ചെന്നൈ കൊറോണ കൂടിയപ്പോൾ.
0: അപ്പോ അതിനുശേഷം താങ്കൾ ഒറ്റയ്ക്ക് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്?
1: എന്റെ സുഹൃത്തും കൂടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട് മെഡിക്കൽ കോളേജിൽ.
0: ശരി, പൊതുവേ ഇപ്പോ ഡിജിറ്റൽ തെളിവുകളുടെ വിശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ മെമ്മറി കാർഡുകൾ അല്ലെങ്കിൽ ഫയലുകൾ, റോ ഫയലുകൾ ഒക്കെ അതിന്റെ ഒരു സുരക്ഷിത ഉറപ്പാക്കാൻ വേണ്ടി ഉറപ്പായിട്ടും നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കുന്നത് അത്രയും വിശ്വാസമുള്ള ആൾക്കാരെ മാത്രമേ ഇൻവോൾവ് ചെയ്യിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ എന്തൊക്കെയാണ് അതിൽ കാര്യങ്ങൾ ചെയ്യുന്നത്?
1: എടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല പടത്തില്. ആകെ ലൈറ്റ് കുറവാണെങ്കിൽ അവർ കൂട്ടി കൊടുക്കും, പ്രിന്റ് ചെയ്യുന്ന ഒരു ലൈറ്റ് കൂട്ടി കൊടുക്കും തെളിച്ചം വരുത്താൻ വേണ്ടി. അല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല, വേറെ ഭംഗി വരുത്തുന്ന പരിപാടി ഇല്ല. കല്യാണ ഫോട്ടോ ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗി വരുത്തില്ല. ആ മുറിവിനെ പറ്റി കറക്റ്റ് അറിയണം, അതാണ് അതിന്റെ കാര്യം. വേറെ ഒന്നും ചെയ്യാൻ പാടില്ല തരത്തിൽ,
0: കാരണം അങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ
1: അത് പ്രശ്നമാകും. കോടതി പോകുമ്പോ എന്തെങ്കിലും പ്രശ്നം വരും,
0: അത് ടാമ്പർ ചെയ്ത് ആവാൻ സാധ്യതയുണ്ട് അല്ലേ?
1: വളരെ പ്രശ്നമാകും.
0: ഇപ്പൊ തിരുവനന്തപുരത്താണല്ലോ വർക്ക് ചെയ്യുന്നത്, തിരുവനന്തപുരത്ത് വളരെ വ്യത്യസ്തമാണ്. ഒരു സൈഡില് കടൽ തീരമുണ്ട്, ഒരു സൈഡില് കുന്നുണ്ട്, അങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിലാണ് തിരുവനന്തപുരം ഉള്ളത്. ഈ സ്ഥലങ്ങളിലെല്ലാം ഫോട്ടോ എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
1: അതുണ്ട്. ഞാൻ അധികം മെഡിക്കൽ കോളേജിൽ നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ വെളിയിൽ പോകില്ല, എന്നാലും സിറ്റിക്കകത്ത് മുഴുവൻ പോകും. സിറ്റിക്കകത്തെ പോകാറുള്ളൂ, മറ്റേ പോകാൻ സമയം കിട്ടില്ല, അതുകൊണ്ടാണ്.
0: അപ്പം ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഫോട്ടോ എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ?
1: പിന്നെ ട്രെയിൻ തട്ടി കിടക്കുന്നത്, പിന്നെ അഴിവ് ബോഡി ചെയ്യാനും പ്രയാസമാണ്. സഹായിക്കുക, പോലീസിനെ സഹായിക്കേണ്ടി വരും. അപ്പഴേ അഴിവ ബോഡിയൊക്കെ ആണെങ്കിൽ ബന്ധുക്കൾ വരില്ല, അവർക്ക് പോലും വെറുപ്പാണ്. അപ്പൊ നമ്മളത് കൈകൊണ്ടെടുത്തേ ഒക്കെ ഉള്ളു, വേറെ പരിപാടിയൊന്നും ഇല്ല.
0: കാരണം പല ആംഗിളുകളിലെ ഫോട്ടോ നമുക്ക് എടുക്കണമല്ലോ അല്ലേ?
1: എടുക്കണം. എന്തെങ്കിലും വെള്ളത്തിലായി കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് തൂക്കി എടുക്കേണ്ടി വരും. അതൊക്കെ ഒരു ഹെൽപ്പായിട്ട് ചെയ്യേണ്ടി വരും. എന്റെ കൂടെ എല്ലാരും താല്പര്യമുള്ളവരല്ലേ ജനങ്ങളെ.
0: എന്താണ് ഇപ്പൊ ഒരു സീന് പരിശോധിക്കുമ്പോ അല്ലെങ്കിൽ സീനിൽ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, അപ്പം അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഉള്ള നിരീക്ഷണങ്ങൾ താങ്കൾക്ക് ക്യാമറയിൽ കൂടി കാണാൻ പറ്റിയിട്ടുണ്ടോ?
1: അത് കാണാം, അറിയാം. പലപ്പോഴും ചെറിയ മുറിവൊക്കെ ചിലപ്പോൾ അവർ കണ്ടില്ലെങ്കിലും ഞാൻ പറയും,
0: അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്.
1: അങ്ങനെ വരും, അത് സാധാരണമാണ്. നമ്മൾ സ്ഥിരം കാണുന്നോണ്ട് അറിയാം, ബോഡി കിടക്കാമെന്ന് തന്നെ അറിയാം എന്റെ കാര്യങ്ങളൊക്കെ.
0: അപ്പൊ അതിൽ ഏതെങ്കിലും കൗതുകമുള്ള ഏതെങ്കിലും ഒരു ഓർമ്മ പങ്കുവെക്കാൻ ഉണ്ടോ?
1: കൗതുകമുള്ള ഓർമ്മ എന്ന് പറയാനാകില്ല, ഒന്നും.
0: എല്ലാം പേടിപ്പെടുത്തുന്ന ഓർമ്മകളാണ്,
1: അത്രേ കാണുള്ളൂ.
0: നമ്മുടെ കാലാവസ്ഥ ഒരു പ്രത്യേക ഘടകമാണല്ലോ, വളരെ ഹ്യൂമിഡിറ്റി ഉള്ള ഒരു കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ ശരീരങ്ങൾക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ വരാം അല്ലേ? അപ്പം താങ്കളെ വിളിച്ച് താങ്കൾ അവിടെ എത്രയും പെട്ടെന്ന് എത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്താണ് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടി വരുന്ന ഈ സമയത്തിന്റെ ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ, അത് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ?
1: ഇല്ല, നമ്മൾ വിളിച്ചോട്ടാൻ പോവുക, മിനിമം ഒരു 12 മണിക്കൂറാണ്. ഈ സംശയമുള്ള കേസാണെങ്കിൽ പിന്നെയും കൂടുവന്നേ ഉള്ളൂ. സാധാരണഗതിയിൽ 1.5 മണിക്കൂർ. ഇപ്പൊ ഒരു കുഴപ്പമില്ലാത്ത ഒരു ബ്രോഡ് എത്തുന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന 10 മിനിറ്റ് കൊണ്ടും ചെയ്യാം, വേറെ മുറിവൊന്നും കാണില്ല. എന്നാലും ആ നിയമപരമായിട്ട് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്താലേ അടുത്ത പോസ്റ്റ്മോർട്ടം നമ്മൾ വരെ തുടങ്ങുള്ളൂ.
0: അപ്പോ നമ്മൾ എത്രയും പെട്ടെന്ന് വിളിച്ച ഉടനെ തന്നെ അവിടെ
1: എത്തണം.
0: പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു 1.5 മണിക്കൂറിനകത്ത് നമ്മൾ എടുക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും അല്ലേ? ഞാൻ നേരത്തെ ചോദിച്ചത് കുറച്ചുകൂടി വ്യക്തമായി ചോദിക്കുന്നു, അതായത് നമുക്ക് ഒരു പ്രൊഫഷണലിസം വരിക എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാത്തിന്റെയും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി വൈകാരികമായി നമ്മളെല്ലാവരും ഇടപെടാൻ സാധ്യതയുള്ള ഒരു മേഖലയായതുകൊണ്ടുകൂടിയാണ് ഞാൻ വീണ്ടും ചോദ്യം ചോദിക്കുന്നത്. അത് ഈ മരണം, അപകടങ്ങൾ, അല്ലെങ്കിൽ ചെല്ലുന്ന ചില സാഹചര്യങ്ങളിലെ ദുരൂഹതകൾ ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് ഫോട്ടോഗ്രാഫി ഒരു തൊഴിലായിട്ട് എടുത്ത ആളാണെങ്കിൽ കൂടി അവിടെ എത്തുമ്പോൾ എങ്ങനെയാണ് ഒരു ആ ഒരു ഇത് തുടർന്നു കൊണ്ടുപോകാമെന്നൊരു പ്രാപ്തി ആലോചിക്കുന്നത്?
1: തുടർന്നുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അല്ല, നമ്മൾ മാത്രമേ കയറ്റി വിടുള്ളൂ, എന്റെ പത്രപ്രകാരം പലവരും കയറ്റി വിടൂല്ല അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താകുമ്പോ. പിന്നെ വേറെ പ്രശ്നം ഉണ്ടാവില്ല, ജനങ്ങൾ അതിനെ എതിർപ്പുണ്ടാവില്ല, കേസിന് വേണ്ടിയുള്ളതല്ലേ.

0: പിന്നെ ഈ ചിലപ്പോൾ ഈ കുട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇടപെടുമ്പോൾ അവിടെ എന്തെങ്കിലും വൈകാരിക നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ കണ്ട വൈകാരിക നിമിഷങ്ങൾ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ?
1: പിന്നെ ബന്ധുക്കൾ വന്ന് ചിലപ്പം കരച്ചിലും, അച്ഛനൊക്കെ വരെയാണെങ്കിൽ കുട്ടികൾ അച്ഛനൊക്കെ വരും, അമ്മമാരൊന്നും അധികം വരാറില്ല. പ്രത്യേകിച്ച് 8 വയസ്സുള്ള കുട്ടികൾ 8 വയസ്സ് മുതൽ തൂങ്ങി വരണുണ്ട്. അത് അതൊക്കെ അവർ വിഷമപ്പെടുത്തുന്ന ഒരു കേസാണ്. അതുപോലെ കൊച്ചുകുട്ടികൾ ഒന്നും ചെയ്യാൻ ആകില്ല, അങ്ങനെ ചെയ്യുക അത്രേ ഉള്ളൂ. അപ്പൊ അതിനപ്പം ചിന്തിച്ചു പോയ പിന്നെ
0: നമ്മളെ ജോലി അപ്പുറത്ത് വേറെ ഒരു ഇമോഷൻ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ
1: തുടർന്നുണ്ടാവാൻ പറ്റില്ല. അതാണ് കാര്യം.
0: ഇത് ഏത് പ്രായം മുതലാണ് ഇത് ചെയ്ത് തുടങ്ങിയത്?
1: ഇത് മാത്രം ചെയ്യാൻ തുടങ്ങിയിട്ട് 40 വയസ്സ് മുതൽ.
0: ഓക്കെ, ഈ 20 വർഷത്തിനകത്ത് ഈ 40 വയസ്സിൽ തുടങ്ങിയ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി തുടങ്ങിയ ആളും ഇപ്പോഴുള്ള ആളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് വിചാരിക്കുന്നു?
1: കുറച്ചൊരു അറിവുണ്ട് അതിനെപ്പറ്റി, കൂടുതൽ കണ്ടുകണ്ട് പരിചയം, അത്രേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല.
0: എന്തെങ്കിലും വൈകാരികമായിട്ടുള്ള ഒരു മെച്ചൂരിറ്റിയോ അല്ലെങ്കിൽ എന്താണ് ഒരു കഠിനതയോ അങ്ങനെ എന്തെങ്കിലും?
1: ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ കഴിയും, ഒരു ബോഡിയൊക്കെ കണ്ടാലും പെട്ടെന്ന് ഹെൽപ്പ് ചെയ്ത് എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാം, പെട്ടെന്ന് ചെയ്യാൻ കഴിയും.
0: ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, സാങ്കേതിക വിദ്യ ഒരുപാട് വ്യത്യാസം വന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു ഈ 20 വർഷം എന്ന് പറയുന്നത്. ഫിലിമിൽ നിന്ന് ഡിജിറ്റലായി, ഡിജിറ്റൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ക്ലാരിറ്റിയുള്ള ഒരു ലോകത്തോട്ട് നമ്മൾ വന്നു. ഇതൊക്കെ എങ്ങനെയാണ് സ്വായത്തമാക്കാനുള്ള ഒരു സമയം ഇതിനിടയിൽ കിട്ടിയിരുന്നു?
1: നമുക്ക് കൂടുതൽ പഠിക്കണ്ടേ, നമുക്ക് സാധാരണ ഒരു ഫോട്ടോ എടുത്താൽ മതി. അപ്പൊ ഈ മറ്റുള്ള ഫോട്ടോഗ്രാഫർ ഇപ്പം കല്യാണ ഫോട്ടോ ഒന്നും ഇപ്പൊ എടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, എന്ന് വെച്ചാൽ അത്ര വല്ല ഓരോ സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്, വലിയ ക്യാമറയും കാര്യങ്ങളൊക്കെ
0: ഒരുപാട് ബ്യൂട്ടിഫൈ ചെയ്യേണ്ടതും
1: അത്രേ ഉണ്ട്. അപ്പൊ ഇതിനതില്ല, എടുക്കുന്നത് ക്ലിയർ ആയിരിക്കണം എന്നേ ഉള്ളൂ, പിന്നെ ഒന്നും ചെയ്യണ്ട, ഒന്നും പഠിക്കാനുമില്ല.
0: അത് എങ്ങനെയാണോ അത് അതുപോലെ എടുത്ത് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുക,
1: അതുപോലെ കിട്ടണം. അതിനെപ്പറ്റി പഠിച്ചിട്ടുമില്ല.
0: ഒരു ശരിക്കും ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ കാലത്തെ അടയാളപ്പെടുത്തി വെക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത്തരത്തിൽ ഇൻവെസ്റ്റ് ഫോട്ടോഗ്രാഫേഴ്സിനെ അംഗീകരിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ?
1: അംഗീകാരം ഒന്നും കിട്ടില്ല,
0: നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു
1: അത്രേ ഉള്ളൂ.
0: എങ്ങനെ ഇനി ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് ആരെങ്കിലും കടന്നു വരാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ താങ്കളുടെ ഒരു സുഹൃത്ത് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു, അതുപോലെ വേറെ ആരെങ്കിലും ഫോട്ടോഗ്രാഫി പഠിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒരു വ്യത്യസ്തമായ മേഖല എന്നുള്ള നിലയിൽ ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് എന്തായിരിക്കും പറയാൻ?
1: ആത്മാർത്ഥത ചെയ്യുക, ചെയ്യുന്നെങ്കിൽ ആത്മാർത്ഥത ചെയ്യുക, അല്ല ചെയ്തിട്ട് കാര്യമില്ല.
0: ഈ എന്താണ് ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് തുടങ്ങുമ്പോൾ, വെഡിങ് ഫോട്ടോഗ്രാഫി തുടങ്ങുമ്പോഴത്തേക്ക് ഏത് പ്രായമായിരുന്നു?
1: ഒരു 35 വർഷം വരും ടോട്ടൽ.
0: ഒരു ലേറ്റ് 20സിലൊക്കെ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നു അല്ലേ? ഫോട്ടോഗ്രാഫിയിൽ യാദൃശ്ചികമായിട്ട് വന്നതാണോ വെഡിങ് ഫോട്ടോഗ്രാഫിയിലോട്ട്?
1: അല്ല, ഒരു ഇഷ്ടം തോന്നി ചെയ്തേ ഉള്ളൂ. ആദ്യം ലൈറ്റൊക്കെ അടിച്ച് അങ്ങനെ വന്നപ്പോൾ താല്പര്യം വന്നു.
0: ഓക്കെ, എന്താണ് 500 വാട്ട്സിന്റെ ലൈറ്റ് വീഡിയോഗ്രാഫിക്ക് VHS ക്യാമറയുടെ മുകളിൽ
1: പണ്ട് അങ്ങനെയായിരുന്നു, വലിയ ലൈറ്റൊക്കെ വെച്ചല്ലേ ചെയ്യുന്നത്. താല്പര്യം ഉണ്ടെങ്കിലേ വരാനാകുള്ളൂ. ഇപ്പം പലരും ലൈറ്റ് അടിക്കാൻ ആദ്യം വരും, പിന്നെ വരില്ല. ആദ്യം ലൈറ്റൊക്കെ അടിക്കാൻ പ്രതിഫലം കുറവല്ലേ?
0: അതെ അതെ.
1: പിന്നെ അവർ ഈ ഫീൽഡ് നോക്കൂല, വേറെ ഏതെങ്കിലും ഫീൽഡിലോട്ട് പോകും. ഞാൻ പിന്നെ ഇത് തന്നെ തുടർന്നേ ഉള്ളൂ.
0: ഞാനത് പ്രതിഫലത്തിലേക്ക് വരികയായിരുന്നു. അപ്പോ വെഡിങ് ഫോട്ടോഗ്രാഫിയിൽ നിന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടുമായിരുന്നു എന്നൊരു തോന്നലുണ്ടോ?
1: ഇല്ല, കിട്ടില്ല.
0: കാരണം കുറച്ചുകൂടി കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖല,
1: ഭയങ്കര കോമ്പറ്റീഷൻ ഇപ്പോഴ്.
0: മാറി വരുന്ന ട്രെൻഡുകളുണ്ട്,
1: ട്രെൻഡുകൾ പഠിക്കണം, അതാണ് ഈ ഏറ്റവും പാട്. ട്രെൻഡ് മാറ്റൊക്കെ ഇല്ല, ഒരു കറക്റ്റ് ചെയ്താൽ മതി.
0: നമ്മൾ യഥാർത്ഥമായിട്ട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്
1: അത്രേ ഉള്ളൂ
0: ഇതിന്റെ അത് ചെയ്യേണ്ട കാര്യം. ഇത് ഈ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും കഠിനമായിട്ട് തോന്നിയത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: അല്ല, കഠിനമായിട്ട് ട്രെയിൻ തട്ടിയത് പൂർണ്ണമായിട്ട് അഴുവി വളരെ വീർത്ത് കിടക്കുന്നു. ആ ബോഡിയൊക്കെ മറിക്കാൻ തന്നെ വലിയ പാടാണ്, അഴിയ ബോഡി മറിക്കുന്ന. ബന്ധുക്കൾ ചില വരെയില്ല, ബന്ധുക്കൾ വന്നാലും അവർക്ക് ഭയങ്കര പേടിയാണ്, പിടിച്ചാൽ തന്നെ ബോഡി കുറെ ഇളകി പോകും, ഭയങ്കര പേടിയാണ്. അത് മാത്രമേ പ്രയാസമായിട്ടുള്ളൂ.
0: തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ട വളരെ ദാരുണമായ ഒരു അപകടമായിരുന്നു കരിക്കകത്തെ സ്കൂൾ വാനില് കുട്ടികളുടെ അപകടം. താങ്കൾ ഷൂട്ട് ചെയ്ത ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്, എപ്പോഴായിരുന്നു താങ്കൾ അതിനെ കുറിച്ച് അറിഞ്ഞത്?
1: അവിടെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മരണം ഉറപ്പിച്ചു കഴിഞ്ഞു. ബന്ധുക്കളാരും ഈ കുട്ടികളെ ബന്ധുക്കൾ യഥാർത്ഥത്തിൽ എല്ലാവരും അറിഞ്ഞാണില്ല, അന്ന് ഇത്രയും വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ തന്നെ പോലീസ് തന്നെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞ്, ഇൻക്വസ്റ്റ് നടത്തിയിട്ട് മാറ്റാൻ പറഞ്ഞു, പെട്ടെന്ന് ഇൻക്വസ്റ്റ് നടത്തണമല്ല. അതുകൊണ്ട് അപ്പോഴേ അങ്ങ് ചെയ്തു, അത് കിംസിലായിരുന്നു. അപ്പോഴാണ് ചെയ്ത് അങ്ങ് വിട്ടു, അല്ലെങ്കിൽ പിന്നെ ആളുടെ ബഹളമാവും, പിന്നെ കരച്ചിലൊക്കെ വരാൻ ഭയങ്കര പ്രശ്നമാവും. മാക്സിമം പെട്ടെന്ന് ചെയ്യണമെന്നുള്ളതിൽ ചെയ്തു.

0: എന്നെ വിളിച്ച് ചെയ്തതാണ്.
1: അതും കുട്ടികളുമായിട്ട് അത് പാർവതി പുത്തനാറിലേക്ക് മറിഞ്ഞ ഒരു സംഭവമാണ്. കേരളത്തെ മൊത്തം അല്ലെങ്കിൽ മനുഷ്യ മനസ്സാക്ഷിയെ മൊത്തം ഞെടുക്കിയ ഒരു സംഭവമായിരുന്നു അത് ഷൂട്ട്. മറ്റൊരു സംഭവം പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടമാണ്. അതും താങ്കളാ ഷൂട്ട് ചെയ്യുന്നത്?
0: ഞാൻ മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാലും കൂടുതൽ ബോഡിയിൽ ഉണ്ടായിരുന്നു, ബോഡിയും കൂടുതലായിരുന്നു.
1: അതെ, അത് വലിയൊരു വെടിക്കെട്ട് അപകടമാണല്ലോ.
0: വെടിക്കെട്ട്, അപ്പൊ ആള് കൂടുതലായിരുന്നു.
1: എത്ര ദൂരം വരെ നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു വന്ന്? അവിടെ മാത്രമാണോ അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരമൊക്കെ ഷൂട്ട് ചെയ്ത് ഫോട്ടോ എടുക്കേണ്ടി വന്നോ?
0: ഞാൻ അവിടെ പോയിട്ടില്ല, ഞാൻ മറച്ചിട്ട് മെഡിക്കലായി മറച്ചിട്ട് നിൽക്കായിരുന്നു. വെളിയിട്ട് പോകാറില്ല,
1: ശരി ശരി,
0: സമയം കിട്ടില്ല.
1: അപ്പൊ അവിടെ നിന്ന് വരുന്ന ഇതിന്റെ ഷൂട്ട് ചെയ്യുകയായിരുന്നു ചെയ്യുള്ളൂ. മോർച്ചറിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ കോളേജിലേക്ക് വരുന്ന, കോളേജിലേക്ക് വരുന്ന
0: അത്രേ ഉള്ളൂ. ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു, പിന്നെ അവിടെ നിന്നേ ഉള്ളൂ.
1: അത്രയും സഹായികൾ അല്ലെങ്കിൽ അത്രയും വലിയൊരു അപകടമായിരുന്നത് കാരണം സഹായികളുടെ ആവശ്യം ഉണ്ടായില്ലോ അത്രയും വലിയ.
0: എനിക്കല്ലേ, ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ അവരങ്ങ് ചെയ്യും. പിന്നെ ഇത് പെട്ടെന്ന് കൂടുതലായോണ്ട് ഞാനിവിടെ കൊണ്ടായിരുന്നു അത്ര.
1: ഇനി ഈ ഒരു മേഖലയിൽ എന്താണ് ഇനി ഒരു ഭാവി എന്നൊന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലാന്നെങ്കിൽ അറിയാം. എങ്കിലും എന്തായിരിക്കും ഈ ഇൻകോസ് ഫോട്ടോഗ്രാഫിയുടെ ഒരു താങ്കളുടെ ഒരു ഇനി എങ്ങനെ തുടർന്നു പോകുന്നതായിരിക്കും വിചാരിക്കുന്നത്?
0: അന്നും ഇന്നും ഒരുപോലെ തന്നെ, വലിയ മാറ്റം വരാൻ സാധ്യതയില്ല. അതിങ്ങനെ തന്നെ പോകുന്നാണ് തോന്നുന്നത്.
1: അപ്പൊ കഴിയുന്നിടത്തോളം കാലം, ആരോഗ്യമുള്ളിടത്തോളം കാലം ഈ ഇൻകോസ് ഫോട്ടോഗ്രാഫിയിൽ നിൽക്കണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.
0: അതെ അതെ.
1: പിന്നെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താം.
0: ഭാര്യ ശ്രീകുമാരി.
1: എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്.
1: മക്കള്?
0: മോള് വിസ്മയ നായർ, ടീച്ചറാണ്.
1: മകൾ ഏത് വിഷയത്തിൽ ടീച്ചറാണ്?
0: ഹിസ്റ്ററി. ഹിസ്റ്ററി.
1: ഹിസ്റ്ററിയിലെ ടീച്ചറാണ്. ഓക്കെ. അവര് ഫോട്ടോഗ്രാഫിയിലൊന്നും താല്പര്യം കാണിച്ചില്ല?
0: വലിയ താല്പര്യമില്ല.
1: അപ്പോ ഇങ്ങനെ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫി മേഖലയിൽ ഈ രണ്ട് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ആളാണ്. എല്ലാ ആശംസകളും നേരുന്നു. ഇതുപോലെ കാലത്തെ അടയാളപ്പെടുത്തുന്നത് തുടരുക. നിശബ്ദമായി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ സമൂഹം വളരെ കെട്ടുറപ്പോടുകൂടി നിൽക്കുന്നത്. അതിൽ വളരെ സമ്പന്നമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്ക് നന്ദിയോടെ വിട പറയുന്നു. നന്ദി.
0: നന്ദി. നമസ്കാരം.
2: ഇൻകോസ്റ്റ് ഫോട്ടോഗ്രാഫറായ ശ്രീജി ബിയുമായി മനീഷ് എം ബി നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

0: അറിവിനപ്പുറത്ത് ഇത് രണ്ടുമാണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങളെന്ന് പറയുന്നു. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തമായിട്ടൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
2: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്. ഇനി ലിവിംഗ് ആഘോഷം.

0: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
0: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

101.9 ആകാശവാണി അനന്തപുരി എഫ് എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. മിനിമോൾ വത്തിക്കാനിൽ ഈശ്വരത്തിലെ ഗാനം, യേശുദാസും ജാനകിയും പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം എം എസ് വിശ്വനാഥൻ.

ഇനി ഹൃദയം എന്ന ചിത്രത്തിലെ ഗാനം ഹിഷാം അബ്ദുൽ വഹാബും ദർശന രാജേന്ദ്രനും പാടിയത്. രചന അരുൺ ഏലാദ്, സംഗീതം ഹിഷാം അബ്ദുൽ വഹാബ്.

101.9 ആകാശവാണി ആനന്ദപുരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം സ്പോൺസർഡ് പരിപാടി ലെമയേ.

ഈ ഗാനം ജി വേണുഗോപാലും ലതികയും ലേഖയും പാടിയത്. ചിത്രം പണ്ടു പണ്ടൊരു രാജകുമാരി. രചന ഒ എൻ വി, സംഗീതം ശ്യാം. 101.9 ആകാശവാണി അനന്തപുരി FM. സമയം 3 മണി.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇനി കേൾപ്പിക്കുന്നത് KJ യേശുദാസും ഉമാരമണനും പാടിയ ഗാനം, ചിത്രം പുതുമൈ പെൺ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
2: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

സമയം 3 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ശ്രോതാക്കൾ കേൾക്കുന്നു തിരയിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. ഗുണ ബാലസുബ്രഹ്മണ്യം, മാൽവി സുന്ദരേശൻ ഇവർ പാടിയ ഗാനമാണിനി. ചിത്രം എന്നാങ്ക സർ ഉങ്കസട്ടം.

0: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: SV ബാലസുബ്രഹ്മണ്യവും സംഘവും പാടിയ ഗാനമാണ് ഇനി ചിത്രം ഡ്യുയറ്റ്.

0: ഇന്നതിരെ പൂക്കളിൽ ഒരു ഗാനം കൂടി. ഈ ഗാനം കാർത്തിക്കും ഭവ്യ പണ്ഡിത്തും പാടിയത്, ചിത്രം ജീവ.
1: വാനം മേഘമൂട്ടത്തുടൻ കാണപ്പെടും,
2: വിട്ട് വിട്ട് മിന്നൽ വെട്ടും, സത്തമിൻറെ ഇരുവർ മട്ടും നനയും മഴയടിക്കും.
1: ഇത് കാലമഴയല്ല, കാതൽ മഴ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പല്ലുകളിൽ പുളിപ്പ് അനുഭവപ്പെടുന്നത് സാധാരണ കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. പല്ലുകളിലെ പുളിപ്പ്

0: അതിന്റെ കാരണവും പ്രതിവിധിയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം മണ്ണന്തല ഗവൺമെന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ ഡെന്റൽ സർജനും പെരിഡോണ്ടിസ്റ്റുമായ ഡോക്ടർ ജി ആർ മണികണ്ഠൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: ഡോക്ടർ. ഇന്നിപ്പോ ആളുകളിൽ വളരെ കോമണായി കാണുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് പല്ലുകളിലെ പുളിപ്പ്. എന്തുകൊണ്ടാണ് ഈ പല്ല് പുളിപ്പ് ഉണ്ടാകുന്നത്?
1: പല്ല് പുളിപ്പിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് പല്ലിന്റെ ഘടനയെ കുറിച്ചൊന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്. പല്ലിന് ഏറ്റവും പ്രധാനമായിട്ട് മൂന്ന് പാളികളാണുള്ളത്. ഏറ്റവും പുറമേയുള്ള നമ്മുടെ മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും കട്ടിയുള്ള ദന്ത കാജോ അല്ലെങ്കിൽ ഇനാമലുണ്ട്. അതിന്റെ ഉള്ളിലാണ് ദന്ത വസ്തു അല്ലെങ്കിൽ ഡെന്റീൻ സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ഉള്ളിലാണ് രക്തക്കുഴലുകളും നാഡീവ്യൂഹങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ദന്ത മജ്ജ അല്ലെങ്കിൽ ഡെന്റൽ പൾപ്പ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഭാഗമുള്ളത്. അപ്പം ദന്തക്ഷയം പോലെയുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ആദ്യം തുടങ്ങുന്നത് നമ്മുടെ ഏറ്റവും പുറമേക്കുള്ള പാളിയായിട്ടുള്ള ഇനാമൽ നിന്നായിരിക്കും. അപ്പൊ അത് തുടങ്ങുന്ന സമയത്ത് വളരെ നേർത്ത രീതിയിലുള്ള ചെറിയൊരു കടുകുമണിയുടെ വലിപ്പത്തിലുള്ള ഒരു കേടായിട്ടായിരിക്കും അത് ആദ്യം നമുക്ക് കാണപ്പെടുന്നത്. അതിനു മുന്നായിട്ട് നമുക്ക് നമ്മുടെ സൂക്ഷ്മ നേത്രത്തിൽ കാണാൻ പറ്റാത്ത രീതിയിൽ കുറച്ചുകൂടി വളരെ മൈക്രോസ്കോപ്പിക് ലെവലിൽ തന്നെ ചോക്കി വൈറ്റ് ലീഷൻസ് ആയിട്ട്, അതായത് വെളുത്ത പാട് പോലെ ആദ്യം കാണാറുണ്ട്. വൈറ്റ് സ്പോട്ട് ലീഷൻ എന്നാണ് പറയാറ്. അത് കുറച്ചുകൂടി വലുതാവുന്ന സമയത്താണ് അതിന്റെ ഏറ്റവും പുറമേയുള്ള പാളി ആദ്യം ബാധിക്കുന്നത്. അത് രണ്ടാമത്തെ പാളിയായിട്ടുള്ള നമ്മുടെ ദന്ത വസ്തു അല്ലെങ്കിൽ ഡെന്റീനിലോട്ട് എത്തുന്ന സമയത്താണ് ഇത് കുറച്ചുകൂടി തീവ്രമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരു പല്ല് വേദനയുടെ തന്നെ ഒരു ഫോമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു തരംതിരിവായിട്ട് ഒരു വകഭേദമായിട്ട് നമുക്ക് പല്ല് പുളിപ്പിനെ വേണമെങ്കിൽ കണക്കാക്കാം. അപ്പൊ ഏത് തരത്തിലുള്ള ഒരു ഈ സ്റ്റിമുലസ്, ഏത് തരത്തിൽ ഇപ്പൊ അത് മർദ്ദമായിക്കോട്ടെ താപമായിക്കോട്ടെ, അതായത് ഇപ്പൊ ചൂടാകാം തണുപ്പാകാം അല്ലെങ്കിൽ പ്രഷർ ആകാം, എന്ത് രീതിയിലുള്ള ഒരു സ്റ്റിമുലസ് ആണെങ്കിലും ഈ നമ്മുടെ ദന്ത ഈ വസ്തുവിലുള്ള അല്ലെ ഡെന്റൽ ട്യൂബ്യൂളിനകത്തുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്, നമ്മൾ അതിനെ പറയുന്ന നോസിസെപ്റ്റേഴ്സ് ആണ്. പല രീതിയിലുള്ള ഈ സ്റ്റിമുലസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിലും അത് നമുക്ക് പുറത്തേക്ക് അനുഭവവേദ്യമാകുന്നത് വളരെ തീവ്രമായിട്ടുള്ള ഒരു വേദനയുടെ രൂപത്തിലായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് വളരെ അസഹ്യമായിട്ട് അനുഭവപ്പെടുന്ന ഒരു വേദനയാണ് നമ്മൾ ശരിക്കും പല്ല് പുളിപ്പ് അല്ലെങ്കിൽ ഡെന്റിനൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ആ ഒരു വാക്കിന് ഏറ്റവും അനുയോജ്യം നമ്മുടെ ഡെന്റൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെക്കാളും ഡെന്റിനൽ എന്ന് തന്നെയാണ് സാധാരണയായിട്ട് ഉപയോഗം. അതായത് ഞാൻ പറഞ്ഞതുപോലെ രണ്ടാമത്തെ പാളിയായിട്ടുള്ള ദന്ത വസ്തു അല്ലെങ്കിൽ ഡെന്റീനിലാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു എസ് രൂപത്തിലുള്ള ഒരുപാട് വ്യൂഹങ്ങൾ, വളരെ സൂക്ഷ്മ ലെവലിലുള്ള ഒരു വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരുപാട് ഡെന്റിനൽ ട്യൂബ്യൂൾസ്, വ്യാസം കുറഞ്ഞ ഡെന്റിനൽ ട്യൂബ്യൂൾസ് ആണ്, ഒരു ശൃംഖലയാണ്. അപ്പൊ അതിനകത്താണ് ഈ ഒരു സെൻസിറ്റിവിറ്റി നമുക്ക് അനുഭവവേദ്യമാകുന്നത്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഈ പറഞ്ഞ സ്റ്റിമുലസ്, അതിപ്പോ ചൂടായാലും തണുപ്പായാലും ഇത്തരത്തിലുള്ള ഈ ട്യൂബ്യൂളിനെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെയുള്ള സംവേദനത്തിന് അത് കാര്യമായിട്ട് ബാധിക്കുന്നു. അതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ ഒരു നോസിസെപ്റ്റേഴ്സിന്റെ അറ്റത്ത് ഇത്തരത്തിലുള്ള ഒരു സ്റ്റിമുലസ് വരുമ്പോഴത്തേക്കും അത് കൂടുതൽ ഒരു വേദനയായിട്ട് നമുക്ക് രോഗിക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ പല്ലിന്റെ രണ്ടാമത്തെ പാളിയിലോട്ട് നമ്മുടെ ഒരു ഈ ദന്തക്ഷയം പോലെയുള്ള ഒരു പ്രശ്നം ബാധിക്കുന്നത്, അന്നേരം അനുഭവപ്പെടുന്ന വളരെ ഈ അസഹ്യമായിട്ട് തോന്നുന്ന ഒരു വേദനയെ നമുക്ക് ചുരുക്കി പറയാവുന്ന ഒരു പേരാണ് പല്ല് പുളിപ്പ്.
0: ഡോക്ടർ, ഈ പല്ല് പുളിപ്പ് അനുഭവപ്പെടുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
1: തീർച്ചയായിട്ടും ഒരുപാട് കാരണങ്ങൾ പല്ല് പുളിപ്പിലേക്ക് നയിക്കാറുണ്ട്. ഒരെണ്ണം നമ്മൾ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, ദന്തക്ഷയം അതിന്റെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക്, അതായത് രണ്ടാമത്തെ പാളിയിലേക്ക് എത്തുന്നതാണ് ഒരു കാരണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മോണരോഗമാണ്. നമ്മുടെ ദന്തക്ഷയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്ന മറ്റൊരു അസുഖമാണ് മോണരോഗം എന്ന് പറയുന്നത്. മോണരോഗത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായിട്ട് മോണ വീക്കം മാറി മോണപ്പഴുപ്പ് അല്ലെങ്കിൽ പെരിഡോണ്ടൈറ്റിസ് എന്നൊരു അവസ്ഥയിലെത്തിയിട്ട് അത് അസ്ഥിയിലേക്ക് ബാധിക്കുമ്പോൾ അതും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ പല്ല് പുളിപ്പിന് കാരണമാകാറുണ്ട്. മോണ രോഗത്തിന്റെ തന്നെ ഒരു ലക്ഷണമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ തെറ്റായിട്ടുള്ള പല്ല് തേപ്പ് രീതി കാരണം സാധാരണ സംഭവിക്കുന്ന ഒന്നാണ് ഈ മോണ ഇറക്കം അല്ലെങ്കിൽ ജിൻജൈവൽ റിസഷൻ എന്ന് പറയാറുണ്ട്. അതായത് മോണയുടെ പിൻവാങ്ങൽ, അതായത് നമുക്കറിയാം ചിരിക്കുമ്പോൾ കൂടുതലും പ്രായം ചെന്ന ആൾക്കാർക്കാണ് കാണുന്നതെങ്കിലും ഇപ്പൊ ചെറുപ്പക്കാലം കണ്ടുവരാറുണ്ട്. ചിരിക്കുമ്പോൾ പല്ലിന്റെ വേരിന്റെ ഭാഗം കൂടുതൽ വെളിവാകുന്നുണ്ട്. നമ്മൾ നേരത്തെ പല്ലിന്റെ മൂന്ന് പാളികളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ ഒരു കാര്യം കൂടി പറയേണ്ടത് പല്ലിന്റെ വേരിനെ ആവരണം ചെയ്ത് കാണുന്ന ഒരു പാളിയാണ് പ്രധാനമായിട്ട് സിമന്റം എന്നൊരു സംഭവം കൂടിയുണ്ട്. അതായത് ഈ ഡെന്റീൻ നമുക്ക് രണ്ടിടത്തും കാണാറുണ്ട്. ഈ പല്ലിന്റെ ക്രൗൺ ഭാഗം അല്ലെങ്കിൽ പുറമേക്കുള്ള മകുട ഭാഗത്തും വേരിലും ഒരേപോലെ കാണുന്ന ഒരു ഭാഗമാണ് ഈ ഡെന്റിൻ എന്ന് പറയുന്നത്. അതേസമയം മകുട ഭാഗത്ത് ക്രൗണിൽ മാത്രം കാണുന്ന ഒന്നാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഈ അതിന് തത്തുല്യമായിട്ട് നമുക്ക് വേരിൽ കാണുന്ന ഒരു പാളിയാണ് സിമന്റോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ തെറ്റായിട്ടുള്ള പല്ലുതേപ്പ് രീതി പലപ്പോഴും വളരെ നേർത്ത പാളിയായിട്ടുള്ള സിമന്റത്തിന് കേടുപാട് സംഭവിപ്പിക്കുന്നുണ്ട്. സിമന്റത്തിന് കേടുപാട് സിമന്റത്തിന്റെ ഒരു കോട്ടിംഗ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചൂടോ കാറ്റോ ഒക്കെ തട്ടുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരാത്തത്.

0: പക്ഷെ നിങ്ങളുടെ തെറ്റായിട്ടുള്ള പല്ല് തേപ്പ് രീതി കാരണം പലപ്പോഴും മോണ മേലോട്ട് കയറാനും അതിന്റെ ഫലമായിട്ട് സിമന്റം എന്ന് പറയുന്ന പാളിക്ക് വല്ലാതെ ക്ഷത സംഭവിക്കുന്നു. അപ്പൊ അത് ഉള്ളിലുള്ള ഈ ദന്ത വസ്തു, അതായത് വേരിന്റെ ഭാഗത്തുള്ള ഡെന്റീൻ, നമ്മുടെ റാഡിക്കുലാർ ഡെന്റീൻ എന്ന് പറയാറുണ്ട്, ഈ വേരിന്റെ ഭാഗത്തുള്ള ഡെന്റീൻ കൂടുതലായിട്ട് വെളിവാകാനായിട്ട് കാരണമാകുന്നു. അപ്പൊ അതിനകത്തോട്ട് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചൂടോ തണുപ്പോ തട്ടുമ്പോഴത്തേക്കും അതും കൂടുതലായിട്ട് നമുക്ക് പല്ല് പൊളിപ്പിന് കാരണമാകുന്നുണ്ട്. മറ്റൊന്ന് നമുക്കിപ്പോ ഗർഭിണികളിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവർക്ക് പലപ്പോഴും രാവിലെ മോർണിംഗ് സിക്നസ് എന്ന് പറയാറുണ്ട്, രാവിലെ ഛർദ്ദിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ഈ ഛർദ്ദിയുടെ ഫലമായിട്ട് അപ്പൊ അത്തരത്തിൽ അമ്ല ഗുണമുള്ള ആമാശയ രസങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ പല്ലിന്റെ സർഫസിലേക്ക് പ്രതലത്തിലോട്ട് വരുന്ന സമയത്ത് അതും പല്ല് പൊളിപ്പിന് കാരണമാകുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ പുളിച്ചു തേട്ട് പോലെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ GERD എന്ന് പറയാറുണ്ട്, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആമാശയ പ്രശ്നങ്ങളുള്ള ഉദര രോഗങ്ങളുള്ള ആൾക്കാർക്ക്, ഗ്യാസ്ട്രബിൾ ഉള്ള ആൾക്കാർക്കും പല്ല് പൊളിപ്പിനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് നമ്മൾ പറഞ്ഞ നമ്മുടെ ഈ അമ്ല ഗുണമടങ്ങിയിട്ടുള്ള പാനീയങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, ഇപ്പൊ കോള പോലെയുള്ളത് അല്ലെങ്കിൽ സോഡ ഒരുപാട് കുടിക്കുന്ന ആൾക്കാരില് ഇടയ്ക്ക് ഒരു ട്രെൻഡിങ് ആയിട്ട് വന്നൊരു സംഭവമായിരുന്നു ഈ ഫുൾ ജാർ സോഡ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് അമ്ല ഗുണമുള്ള പാനീയങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും അതും പല്ല് പൊളിപ്പിലേക്ക് നയിക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ തെറ്റായിട്ടുള്ള പല്ല് തേപ്പ് ശീലങ്ങളും അതോടൊപ്പം തന്നെ ചില ആഹാരശീലങ്ങളും, പിന്നെ അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒന്നാണ് പല്ല് ഇറുമ്മുന്ന സ്വഭാവം അല്ലെങ്കിൽ പല്ല് കടിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു, അതും സ്ട്രെസ്സിന്റെ ഫലമായിട്ട് തന്നെ ഈ പല്ലിറുമ്മൽ ശീലം വരാറുണ്ട്. അപ്പൊ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാരിലും പല്ല് പൊളിപ്പിനുള്ള സാധ്യത നമുക്ക് എഴുതി തള്ളാനാവില്ല. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്.
1: ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഈ പല്ലിറുമ്മൽ ശീലമുള്ളവർക്ക് പല്ല് പൊളിപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത നമ്മുടെ ദന്താരോഗ്യ പ്രശ്നങ്ങൾ പറയുമ്പോൾ എപ്പോഴും ദന്തക്ഷയവും മോണരോഗവും വായിലെ ക്യാൻസറിനെ കുറിച്ച് വായുനാറ്റത്തിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷേ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ഭാഗമാണ് ഈ ന്യൂറോ മസ്കുലാർ ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് തന്നെ ഇപ്പോൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ ശരിക്കും പല്ലിനെ ഒരു പ്രത്യേക എൻറ്റിറ്റി ആയിട്ട് അല്ലെങ്കിൽ പ്രത്യേക വസ്തുവായിട്ട് ഒരിക്കലും കാണേണ്ടതില്ല. ഈ പല്ലും അതിന്റെ അനുബന്ധമായിട്ടുള്ള മുഖത്തെ നമ്മുടെ ചർവണ പേശികൾ എന്ന് പറയുന്നത് നമുക്ക് ചവയ്ക്കാൻ സഹായിക്കുന്ന മാസ്റ്റിക്കേറ്ററി മസിൽസ് ഉണ്ട്. പല്ലിന് ഇരിക്കുന്ന താടിയല്ലേ, നമുക്ക് മേൽത്താടിയും കീഴ്ത്താടിയും ഉണ്ട്, മാക്സിലയും മാൻഡിബിളും ഉണ്ട്, ഇത് തമ്മിൽ ഘടിപ്പിക്കുന്ന ഒരു സന്ധി ഉണ്ട്, ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ അനുബന്ധമായിട്ടുള്ള മറ്റ് കലകൾ, ലിഗമെന്റ്സ്, ഇതെല്ലാം തന്നെ സന്തുലിതാവസ്ഥയിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ചവയ്ക്കുന്ന പ്രക്രിയ, അതോടൊപ്പം തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ഈ വായുടെ ഒരു ആരോഗ്യം കൃത്യമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് നിങ്ങൾ മൈഗ്രെയിൻ ആണെന്ന് വിചാരിക്കുന്ന ഒരു തലവേദനയോ അല്ലെങ്കിൽ ഒരു കഴുത്ത് വേദനയോ തോൾ വേദനയോ ഇവൻ നമ്മുടെ ബാക്ക് പെയിൻ, നടുവേദനയുടെ പോലും നമുക്ക് കണ്ടെത്താനാകാത്ത കാരണങ്ങളിൽ ഒന്ന് പലപ്പോഴും ചെന്നെത്തിക്കുന്നത്. അതായത് നമ്മൾ മറ്റ് ഓർത്തോപെഡിക്സ് ഡോക്ടറിനെയൊക്കെ കണ്ടിട്ട് അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനൊക്കെ നോക്കിയിട്ട് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. ചില കേസിൽ ഫൈബ്രോമയാൾജി പോലുള്ള രോഗങ്ങളിൽ ഇത്തരത്തിൽ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ അതുമല്ലാതെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വേദനയുടെ, ക്രോണിക് പെയിനിന്റെ ഒരു കാരണങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ താടിയല് സന്ധിയിൽ ഉണ്ടാകുന്ന അപാകതകളാണ്, TMJ ഡിസോർഡർ എന്ന് പറയാറുണ്ട്. അപ്പൊ അതിന്റെ മുഖ്യ കാരണങ്ങളിൽ ഒന്നാണ് ഈ പല്ലിറുമ്മുന്ന ശീലം. അപ്പൊ പല്ലിറുമ്മുന്ന ശീലത്തിന്റെ ഫലമായിട്ട് നമുക്ക് താടിയല്ലിന്റെ സന്ധിക്കും അനുബന്ധ പേശികൾക്കൊക്കെ തേയ്മാനം ഉണ്ടാവാനും ഇത് കാരണം നമുക്ക് പല്ലിന്റെ കുറച്ച് സബ്സ്റ്റൻസ് നഷ്ടപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും 4 ശീലങ്ങൾ ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കാറുണ്ട്. ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ എന്തെങ്കിലും പൗഡർ ടിന്നോ അല്ലെങ്കിൽ ഇപ്പൊ പിന്നെ സേഫ്റ്റി പിന്നെ അവിടെ കടിച്ചു തുറക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത്തരത്തിൽ കടിച്ചു തുറക്കുന്ന നമ്മൾ അതിന് തന്നെ ബോബി പിൻ അബ്രേഷൻ തന്നെ പറയാറുണ്ട്. അതായത് നമ്മൾ ചില സമയത്ത് ഈ എന്ത് വസ്തുവാണോ കടിക്കുന്നത് അതിന്റെ തന്നെ ഒരു ഇന്റൻറ്റേഷൻ, ഒരു പാട് നമ്മുടെ പല്ലിൽ പതിയും, അവിടുന്ന് കുറച്ച് ഈ പല്ലിന്റെ പുറം ഭാഗമായിട്ടുള്ള ഇനാമൽ നഷ്ടം ചിപ്പ് ഓഫ് ചെയ്ത് പോകാനും ഉള്ളിലുള്ള ദന്ത വസ്തു അല്ലെങ്കിൽ ഡെന്റീൻ കൂടുതൽ വെളിവാകാനും അതിന്റെ ഫലമായിട്ട് പല്ല് പൊളിപ്പ് വരാറുണ്ട്. മറ്റൊന്ന് നമ്മുടെ ഈ ഓവർ ഗ്രൈൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ഈ പറഞ്ഞ പോലെ പല്ല് ഇറുമ്മുന്നതിന്റെ ഫലമായിട്ട് തന്നെ കടിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ശക്തി എടുത്ത ആഹാരങ്ങൾ കടിച്ച് വലിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരിലും ഈ പ്രശ്നം കൂടുതലാണ്. പിന്നെയൊക്കെ കൂടുതലും കാരണം നമ്മൾ ഒരുപാട് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത്ലറ്റ്സ് പോലെയുള്ള ആൾക്കാർ ഒത്തിരി ഭാരം എടുക്കുന്ന സമയത്ത്, ഭാരോദ്വഹന സമയത്തൊക്കെ ഒരുപാട് സ്ട്രെയിൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ബലം കൊടുക്കുന്ന പല്ല് കടിച്ചു പിടിച്ചിട്ടാണ്. അപ്പൊ ഇതും ഈ ഭാവിയിൽ നമ്മുടെ ഈ പല്ലിന് കൂടുതൽ തേയ്മാനം ഉണ്ടാകാനും അതുവഴി പല്ല് പൊളിപ്പ് കൂടുതൽ ആകാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പല്ല് പൊളിപ്പിന്റെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാരണങ്ങളിൽ ഒന്നാണ് ഈ പല്ല് ഇറുമൽ അല്ലെങ്കിൽ പല്ല് കടിക്കുന്ന ശീലം എന്ന് പറയുന്നത്. ഇത് രാത്രി സമയത്ത് മാത്രമല്ല പകൽ സമയത്തും ഉണ്ട്. നമുക്ക് ചില ചികിത്സയിലൂടെ തീർച്ചയായിട്ടും അതിനെ നമുക്ക് ശാശ്വതമായിട്ട് പരിഹരിക്കാനും സാധിക്കും.
1: ഡോക്ടർ, അതുപോലെ തന്നെ പല്ല് പൊളിപ്പിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: തീർച്ചയായിട്ടും എന്താണ് കാരണം എന്ന് കണ്ടെത്തി പരിഹരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ പറഞ്ഞതുപോലെ ദന്തക്ഷയമാണെന്നുണ്ടെങ്കിൽ അത് ഡെന്റീനിലെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് കോട്ടിംഗ് കൊടുത്തുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള കൂടുതലായിട്ട് അത് വെളിവാത്ത രീതിയിൽ ഒരു കോട്ടിംഗ് രൂപത്തിലുള്ള ഫില്ലിംഗ് കൊടുത്തുകൊണ്ട് അതിനെ പരിഹരിക്കാനായിട്ട് സാധിക്കും. കുറച്ചുകൂടി ആഴത്തിലുള്ള ലെയറായിട്ടുള്ള ഡെന്റൽ പൾപ്പിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേരിന്റെ അറ്റം വരെ അടച്ചെടുക്കുന്ന ചികിത്സയായിട്ടുള്ള റൂട്ട് കനാൽ ചികിത്സയിലോട്ട് പോകേണ്ടതായിട്ട് വരും. തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പല്ലിന്റെ നിറത്തിലുള്ള പദാർത്ഥങ്ങൾ

0: ഗ്ലാസ് അയണോമർ അല്ലെങ്കിൽ ഡെന്റൽ കോമ്പോസിറ്റ് പോലെയുള്ള ഫില്ലിംഗ് ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ തെറ്റായിട്ടുള്ള ബ്രഷിംഗ് രീതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ശാസ്ത്രീയമായ രീതിയിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു വ്യത്യാസം കൈവരുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ മോണരോഗം കാരണമുള്ള ചികിത്സ ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ എടുക്കേണ്ടതായിട്ട് വരും. അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള മോണയുടെ പിൻവാങ്ങൽ അല്ലെങ്കിൽ മോണ അകത്തേക്ക് കൂടുതലായിട്ട് കയറുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മ്യൂക്കോ ജിഞ്ചേവൽ സർജറി എന്ന് പറഞ്ഞ ലഘുവായിട്ടുള്ള ശസ്ത്രക്രിയ വഴി നമുക്ക് നഷ്ടപ്പെട്ട ഭാഗത്ത് അണ്ണാക്കിൽ നിന്നോ അടുത്തുള്ള പല്ലിന്റെ മോണയിൽ നിന്നോ ഈ ടിഷ്യു ഇങ്ങോട്ടേക്ക് സന്നിവേശിപ്പിക്കുന്ന രീതിയിലുള്ള സർജറിയും ഇന്ന് ലഭ്യമായിട്ടുണ്ട്. അപ്പൊ ഏതാണ് കാരണമെന്ന് കണ്ടെത്തി. ഇനി നേരത്തെ പറഞ്ഞ നമ്മുടെ ബ്രക്സിസോ അല്ലെങ്കിൽ പല്ലിറുമുന്ന ശീലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി സമയത്തോ അതോടൊപ്പം തന്നെ പകൽ സമയത്തും ധരിക്കാവുന്ന സുതാര്യമായ രീതിയിലുള്ള ചില ട്രെയ്സ് ലഭ്യമായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രെയ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ നൈറ്റ് ഗാർഡ്സ് എന്ന് പറയാറുണ്ട്, രാത്രി സമയത്ത് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റാം. ഏറ്റവും പുതിയ ടെക്നോളജി ആയിട്ട് നമ്മൾ ലേസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പല്ല് പൊളിപ്പ് നല്ല രീതിയിൽ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഈ ഡെന്റിനൽ ട്യൂബ്യൂൾസിന്റെ അകത്തേക്ക് ചില രാസവസ്തുക്കൾ കടത്തിവിടുന്ന അയൻഡോഫോറസിസ് എന്ന് പറയുന്ന ചികിത്സാ രീതിയും ഇന്ന് സർക്കാർ കോളേജിൽ ഉൾപ്പെടെ പല ക്ലിനിക്കുകളിലും ലഭ്യമായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാരണം കൃത്യമായിട്ട് കണ്ടെത്തി പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ പരിഹരിക്കാൻ സാധിക്കും.
1: ഡോക്ടർ, അവസാനമായി പല്ല് പൊളിപ്പ് നമുക്ക് എങ്ങനെയാണ് തടയാൻ സാധിക്കുക, അതിനെക്കുറിച്ച് ഒന്ന് ശ്രോതാക്കൾക്കായി ഒന്ന് പറയാമോ?
0: തീർച്ചയായിട്ടും നമ്മൾ അനുവർത്തിക്കേണ്ട ദന്താരോഗ്യ ശീലങ്ങളിൽ നമ്മുടെ പല്ല് തേപ്പിന്റെ രീതി ശാസ്ത്രീയമാണെന്ന് ഉറപ്പുവരുത്തുക, ഇടത്തുനിന്ന് വലത്തേക്ക് ശക്തിയായിട്ട് പല്ല് തേക്കുന്ന പ്രവണത മാറ്റിക്കൊണ്ട് നമ്മൾ ഒരു കോൺ 45 ഡിഗ്രി കോൺ കൊടുത്തുകൊണ്ട് മേൽത്താടിയിലെ പല്ലുകൾ മുകളിൽ നിന്ന് താഴേക്കും കീഴ്ത്താടിയിലെ പല്ലുകൾ താഴെ നിന്ന് മുകളിലേക്കും അധികം ഈ പറഞ്ഞതുപോലെ ഒരുപാട് ജെൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് അബ്രേസീവ് അടങ്ങിയിട്ടുള്ള ജെൽ രൂപത്തിലുള്ള ടൂത്ത്പേസ്റ്റ് ഒഴിവാക്കി കഴിവതും ക്രീം രൂപത്തിലുള്ള ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മീഡിയം അല്ലെങ്കിൽ സോഫ്റ്റ് നാരുകൾ അടങ്ങിയിട്ടുള്ള വളയുന്ന കഴുത്തുകളുള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ബ്രഷിംഗ് രീതി കൃത്യമായിട്ട് പാലിക്കുക. നേരത്തെ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും ദുശീലങ്ങൾ, ഇപ്പോൾ നമ്മുടെ പൗഡർ ടിന്നോ ഒക്കെ കടിച്ച് തുറക്കുന്ന നെയിൽ ബൈറ്റിംഗ് ആണെങ്കിലും ഉൾപ്പെടെ നമ്മുടെ നഖം കടിക്കുന്ന ശീലം, പല്ലിറുമുന്ന ശീലം ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കുക. പിന്നെ ഈ കാർബണേറ്റഡായിട്ട് ഡ്രിങ്ക്സ് കഴിവതും ഉപയോഗിക്കുന്ന ഒഴിവാക്കുക. ഇനി നമുക്ക് അത്രയും നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അത് കഴിച്ച ഉടനെ തന്നെ വായൊന്ന് കഴുകുന്ന ശീലം ഒന്ന് വളർത്തിയെടുക്കുക. ഗർഭിണികളാണെന്നുണ്ടെങ്കിലും ഈ മോർണിംഗ് സിഗ്നസിന് ശേഷം, അത് ഛർദ്ദിച്ചതിന് ശേഷം അപ്പം തന്നെ വായ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള മറ്റ് അസുഖങ്ങളുള്ള ആൾക്കാർ അതിനനുയോജ്യമായിട്ടുള്ള ചികിത്സ എടുക്കുക. ഇത്തരത്തിലും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പല്ല് പൊളിപ്പ് നല്ല രീതിയിൽ തന്നെ തടയാനായിട്ട് സാധിക്കും.
1: പല്ലുകളിലെ പുളിപ്പ്, അതിന്റെ കാരണവും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജി ആർ മണികണ്ഠന്, റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസ്. ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA
1: 4 വർഷത്തിൽ BCA 1 വർഷം കൂടി പഠിച്ചാൽ MCA അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇനി ആയിന എന്ന ചിത്രത്തിലെ ഗാനം ലതാ മങ്കേഷ്കറും ദിലീപ് സെൻ സമീർ സെൻ ഇവർ പാടിയത്.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: അടുത്ത ഗാനം സോനു നിഗം, അൽക്കയാഗ്നിക് ഇവർ പാടിയത്. ചിത്രം കഭി അൽവിദാ നാ കഹനാ.

0: ഇനി ആജാ നച്ചലെ ഇജ്രത്തിലെ ഗാനമാണ്, സുഖവേന്ദ്ര സിംഗും സുനീതി ചൌഹാനും പാടിയത്.
1: പതംഗ് സംഗ് ഉഡ് ഗയാ ബച്പൻ, ഝനക് ഝനക് മൻ ടഗർ സുഹാനി രേ, ലടക്പൻ ആയാ അബ് തോ കസക് മസകേ ക്യാ മസ്താനി രേ, അരേ ക്യാ ഹായ് ജവാനി കീ ഹോതി ഹൈ യഹി നിശാനി രേ.

0: ക്യാപിറ്റൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിഴിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: ക്യാപിറ്റൽ ഏജൻസീസ്.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: ഇനി കേൾപ്പിക്കുന്നത് അൽക്കയഗ്നിക്കും കുമാർ സാനുവും പാടിയ ഗാനം, ചിത്രം മിസ്റ്റർ ആഷിഖ്.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
4: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ണമ്മൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
5: ഇനി കേൾപ്പിക്കുന്നത് ദുഷ്മൻ എന്ന ചിത്രത്തിലെ ഗാനം, കുമാർ സാനുവും ലതാ മങ്കേഷ്കറും പാടിയതാണ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെ ചേരും. ഇത് സംബന്ധിച്ച നിർദ്ദേശത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുമതി നൽകിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1875 രൂപയിൽ നിന്നും 2125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മാവൂർ ചെറൂപ്പ ആശുപത്രിക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ.

ഒ ടി ടി ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉസ്താദ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും, സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഇനി തട്ടകം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: ഗ്രാമഫോൺ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.
1: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: യേശുദാസ് പാടിയത് ചിത്രം കല്യാണരാമൻ, കൈതപ്രത്തിന്റെ രചനയും ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതവും.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
5: യേശുദാസ് പാടിയത് ചിത്രം ചമ്പക്കുളം തച്ചൻ, രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്. വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
0: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട് ട്രിവാൻഡ്രം.
2: യേശുദാസും ചിത്രയും പാടിയത് ചിത്രം എന്നോട് ഇഷ്ടം കൂടാമോ. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം SP വെങ്കടേഷ്.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു?
3: അവ ഐടിഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐടിഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐടിഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐടിഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: ഇളയരാജയും ചിത്രയും പാടിയത് ചിത്രം കാലാപ്പാനി.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് ഇനി ചിത്രം കുബേരൻ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയും മോഹൻ സിതാരയുടെ സംഗീതവും.

0: ആപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: ഇനി നമുക്ക് ചിത്ര പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം മഴ, രചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി രൂപ കടന്ന് സർവ്വകാല റെക്കോർഡിലെത്തിയതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെ ചേരും. ഇത് സംബന്ധിച്ച നിർദ്ദേശത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുമതി നൽകിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു. വധശ്രമക്കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചു. 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മാവൂർ ചെറൂപ്പ ആശുപത്രിക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്റർ

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നിയമസഭാ വാരാന്ത്യാവലോകനം, 6:50 വയലും വീടും, ഓർക്കിഡ് പൂക്കളുടെ വിസ്മയ ലോകം, ലിസി ജോസഫുമായി അഭിമുഖം, 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീതസുധ, KS നാരായണസ്വാമിയുടെ വീണകച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 വിവിധ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം, പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് അവതരിപ്പിച്ചത്. 6:02 അറിയിപ്പുകൾ, തുടർന്ന് നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷ മലരി. തിരുനല്ലൂർ കരുണാകരൻ എഴുതിയ പ്രഭാതത്തെ പ്രതീക്ഷിച്ച് എന്ന കവിത ആലാപനം ജയന്തി കൃഷ്ണ. ഉദയഗീതം KG മാർക്കോസ്, ബ്രഹ്മാനന്ദൻ, പട്ടണക്കാട് പുരുഷോത്തമൻ, വിൻസെന്റ് ഗോമസ് എന്നിവരും സംഘവും പാടിയത്. പ്രഭാതപേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും ചോദ്യത്തിന്റെ ഉത്തരം. കാലം സാക്ഷി, നമുക്ക് ചുറ്റും 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 69-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ബാലലോകം. വെല്ലുവിളികൾ നിറഞ്ഞ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് വിജയകരമായി നടന്നുകയറിയ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകൻ നിലാൻ എ ശ്രീജിത്ത് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. കോട്ടിംഗിൽ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന നാടകം. ബഷീറിന്റെ മൊഞ്ചത്തികൾ സഹസ്ര രതീഷ് അവതരിപ്പിക്കുന്ന കഥ. 11:30 പഞ്ചാരമിഠായി, കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 ഗാനമാലിക. 12:40 പ്രകാശധാര, എന്താണ് കെരറ്റോകോണസ്, ഡോക്ടർ ആര്യ എച്ച് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേർഡ് പരിപാടി. 3:00 തിരയെ പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 യുവർ വോയ്സ്. 5:02 6:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. വയലും വീടും, എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, അഭിലാഷ് കരിമുളയ്ക്കൽ നടത്തുന്ന പ്രഭാഷണം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീതസുധ, എം ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി നമുക്ക് കാലാവസ്ഥാ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കർ പാടിയത്, രചന റഫീഖ് അഹമ്മദ്, സംഗീതം രഞ്ജൻ രാജ്.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികൾ എല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് എം സി എ.
3: 4 വർഷത്തിൽ ബി സി എ, 1 വർഷം കൂടി പഠിച്ചാൽ എം സി എ, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ്

0: ടെക്നോളജി ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: ഇനി കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: അറിവിനപ്പുറത്ത് ഇത് രണ്ടും ആണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഫലപ്രദമായ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെയും വിഭവങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്തതിലൂടെയും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം വെല്ലുവിളി തരണം ചെയ്യാൻ നിർണായക പങ്കുവഹിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റിയും ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനം മുൻഗണന നൽകുമെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ

0: ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഒടിടി ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. റിസ്ക് ഫണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നിലവിലെ നിബന്ധനകളിൽ സർക്കാർ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു.
1: നമുക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. കുടിശ്ശികയുണ്ടെങ്കിലും അർഹമായ കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകാനുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെ ആകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമവും എംഎൽഎ മെരിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളാശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ടെലിഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന് പാസ്പോർട്ട് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വിവരം സ്ഥിരീകരിച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാരണത്താൽ പാസ്പോർട്ട് പുതുക്കി നൽകാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രി സന്ദർശിച്ച മന്ത്രി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പത്തനംതിട്ട കോന്നിയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്കൂൾ കൌൺസിലിംഗിനിടെയാണ് സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി 13-കാരി വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. അരങ്ങൊഴിഞ്ഞിട്ട് 30 വർഷം പിന്നിടുമ്പോഴും അനശ്വര കലാകാരൻ വി സാംബശിവന്റെ കൈപ്പടയിലെഴുതിയ കത്ത് നിധി പോലെ സൂക്ഷിക്കുകയാണ് കാർത്തികൻ നിരണം രാജൻ. വി സാംബശിവന്റെ 97-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ആദ്യമായി ഓൾ ഇന്ത്യ റേഡിയോയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ തന്റെ കഥാപ്രസംഗം റേഡിയോയിൽ കേൾക്കണം എന്ന് അഭ്യർത്ഥിച്ച് നിരണം രാജൻ സാംബശിവന് കത്തെഴുതി. 3 ദിവസങ്ങൾക്കകം സാംബശിവന്റെ മറുപടി കത്ത് നിരണം രാജന് ലഭിച്ചു. പ്രിയ രാജ എന്ന സംബോധനയോടെ ആരംഭിക്കുന്ന കത്തിൽ കഥാപ്രസംഗം കേൾക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുക മാത്രമല്ല കഥാപ്രസംഗം നന്നായിരുന്നുവെന്ന് കേട്ടവർ പറഞ്ഞതായും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാസറ്റ് അയച്ചു നൽകണമെന്നും അറിയിച്ചു. കേട്ടുകഴിഞ്ഞ് തിരികെ നൽകാമെന്നും എഴുതിയിരുന്നു. അത് അക്ഷരം പ്രതിപാലിക്കുകയും ചെയ്തു വലിയ കലാകാരൻ.
0: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ഹജ്ജ് 2027 ഓൺലൈൻ അപേക്ഷകൾ ജൂലൈ 20 വരെയാണ് സ്വീകരിക്കുക. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്.

ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിലിറങ്ങുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും അറിയിച്ചു. ഉത്തരവാദിത്വത്തോടെയുള്ള മത്സ്യബന്ധന രീതികൾ പിന്തുടരണമെന്നും നിരോധന നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നേരിട്ട് വിലയിരുത്തി. തളിപ്പറമ്പ് നഗരസഭയിലെ അള്ളംകുളം വാർഡിലെ വീട്ടിലെത്തിയ ജില്ലാ കളക്ടർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വധശ്രമക്കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴോട്ടുകൂടം കൌൺസിലർ ആയ സുഗതൻ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള ഐഎംഎ ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ക്യാമ്പ്. വിശദവിവരങ്ങൾക്ക് 9020875111 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം മുടവൻമുകൾ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ 1.5 മാസത്തേക്ക് താൽക്കാലിക ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭാഗത്തുനിന്നും മുടവൻമുകൾ പാലത്തിലൂടെ മുടവൻ മുകളിലേക്കും പാപ്പനംകോട് നിന്നും തമലം സൌത്ത് റോഡ് വഴി മുടവൻ മുകളിലേക്കുമുള്ള ഗതാഗതമാണ് നിരോധിച്ചത്. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന മന്ത്രി ബിന്ദു കൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ നൈപുണ്യ വികസനത്തിൽ മുഖ്യ പങ്കുവഹിച്ച കുടുംബശ്രീ കാലോചിതമായ പുതിയ പദ്ധതികളിലേക്ക് കടക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ആകാശവാണി അനന്തപുരി FM 101.9
1: ആകാശവാണി നിയമസഭാ വാരാന്ത്യാവലോകനം. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം ദിനപത്രം. ഭരണപ്രതിപക്ഷ നിരയിലെ വാഗ്വാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇറങ്ങിപ്പോകലുകൾക്കും സാക്ഷ്യം വഹിച്ച സഭാതലം ഏറെ കലുഷിതമായ 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന് സമാപനമായി. ഈ വാരത്തിൽ June 29, 30, July 1 തീയതികളിലായിരുന്നു സഭ സമ്മേളിച്ചത്. ഇതിൽ ആദ്യ ദിവസമായി 29th തന്നെ സഭാതലം പോർവിളികളാൽ മുഖരിതമായി. പുതുതായി അധികാരത്തിലെത്തിയ UDF സർക്കാർ മുൻ സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ പെൻഷൻ വിതരണം തടഞ്ഞതിനെതിരെ LDF ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഇതിനു പുറമെ സംസ്ഥാനത്തെ ഭൂനിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള പാനൽ രൂപീകരണം, കുറഞ്ഞ വേഗതയിലുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം എന്നിവയും ആ ദിവസം സഭയിൽ ചർച്ചയായി. മുൻ സർക്കാർ ആരംഭിച്ച തൊഴിൽ രഹിതരായ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമുള്ള സ്ത്രീ സുരക്ഷാ പ്രതിമാസ പെൻഷൻ വിതരണം നിർത്തിവച്ചതിനെതിരെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയായിരുന്നു പ്രതിപക്ഷ വിമർശനം. CPM അംഗം AC മൊയ്തീനാണ് ചട്ടം 50 പ്രകാരം നോട്ടീസ് നൽകിയത്. പദ്ധതി UDF സർക്കാർ അട്ടിമറിച്ചുവെന്നും വീട്ടമ്മമാരുടെ കണ്ണുനീർ കാണാനാണോ സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. 120 മാസം അധികാരത്തിലിരുന്ന LDF സർക്കാർ ആ സമയത്തൊന്നും പ്രഖ്യാപിക്കാതെ 120-ാമത്തെ മാസം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി കൊണ്ടുവന്ന പദ്ധതിയാണിതെന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി. പട്ടിക സമഗ്രമായി പുനഃപരിശോധിച്ച ശേഷമേ പദ്ധതി തുടരുന്ന കാര്യം തീരുമാനിക്കുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം സർക്കാരിന്റേത് സ്ത്രീവിരുദ്ധ സമീപനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മറ്റു പെൻഷനുകളോ സ്ഥിരവരുമാനമോ ഇല്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വിമൻസിനുമായി ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകരുടെ അർഹത പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ തീരുമാനിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ പ്രതിപക്ഷം തങ്ങളുടെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും സഭാ നടപടികളുമായി സംസാരിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് നിലവിലുള്ള പല ഭൂനിയമങ്ങളും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്.

കിലോമീറ്ററിൽ താഴെ വേഗതയും 250 വോട്ടിൽ താഴെ മോട്ടോർ ശേഷിയുമുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ നോൺ മോട്ടോറൈസ്ഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനാൽ അവയ്ക്ക് ലൈസൻസോ ഇൻഷുറൻസോ നിർബന്ധമില്ലെന്നായിരുന്നു ഗതാഗത മന്ത്രി സി പി ജോണിന്റെ മറുപടി. ഇത്തരം വാഹനങ്ങൾ അപകടങ്ങളിൽ പെടുമ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യം ഒഴിവാക്കാൻ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 138 ക്ലോസ് 1 പ്രകാരം സംസ്ഥാനത്തിന് അധികാരമുള്ള ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി നിയന്ത്രണങ്ങളും ഹെൽമറ്റുകളും നിർബന്ധമാക്കുന്നത് സർക്കാർ ഗൌരവമായി പരിഗണിക്കുകയാണെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിക്കുണ്ടായ ദുരനുഭവം ചൂണ്ടിക്കാട്ടിയും ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിലെ ബി ജെ പി അംഗം വി മുരളീധരനും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. മാധ്യമങ്ങൾ ഉൾപ്പെടെ പല പ്രമുഖ സ്ഥാപനങ്ങളുടെയും സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ ആശുപത്രികളെ നവീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിൽ മേലുള്ള ചർച്ചയ്ക്കും അതേ ദിവസം സഭാതലം സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. കുടിശ്ശികയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഘട്ടംഘട്ടമായി കൊടുത്തുതീർക്കാൻ പുതിയ ബജറ്റിൽ പ്രത്യേക തുക വകയിരുത്തിയിട്ടുണ്ടെന്നും സാമ്പത്തിക അച്ചടക്കം പാലിച്ച് ട്രഷറി നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഴക്കാലത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ പ്രധാന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിന്റെ കണക്കുകൾ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ സഭയിൽ അവതരിപ്പിച്ചു. ജൂൺ 30 മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിലെ ചോദ്യപേപ്പർ ചോർച്ചയും മൂല്യനിർണയത്തിലെ അപാകതകളും ചൂണ്ടിക്കാട്ടി ദേശീയ പ്രവേശന പരീക്ഷാ സംവിധാനത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിയമസഭാ ചട്ടം 118 പ്രകാരം പ്രമേയം അവതരിപ്പിച്ചു. പരീക്ഷാക്രമക്കേടുകളിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കാൻ നിയമപരമായ എല്ലാ വഴികളും തേടുമെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. അതേസമയം പ്രമേയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളിൽ ഭേദഗതികൾ വരുത്തണമെന്ന് ബി ജെ പി അംഗം വി മുരളീധരൻ ആവശ്യപ്പെട്ടെങ്കിലും സഭ അത് തള്ളിക്കളയുകയും ശബ്ദവോട്ടോടെ പ്രമേയം പാസാക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട സാമ്പത്തിക സഹായ വിതരണം വൈകുന്നതിനെതിരെയായിരുന്നു അന്ന് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ഫിഷറീസ് വകുപ്പിനെ വിമർശിച്ച് സി പി എം അംഗം സജി ചെറിയാനാണ് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ധനസഹായമായി 1500 രൂപ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂറിന്റെ മറുപടി. ബാക്കി തുക സാധാരണയായി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നൽകേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാലുടൻ ബാക്കിയുള്ള 2 ഗഡുക്കളും ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട സൌജന്യ റേഷൻ വിതരണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. ഇതിനിടെ മന്ത്രി ഷിബു ബേബി ജോൺ ഈ വിഷയത്തിൽ ഇടപെട്ട് മുൻ സർക്കാരിനെ വിമർശിച്ചത് പിന്നീട് സഭയിൽ വലിയ ബഹളത്തിന് വഴിവെച്ചു. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനു ശേഷമായിരുന്നു ബഹളം. വാക്കൌട്ട് പ്രസംഗം നടത്തിയ പിണറായി വിജയൻ ഫിഷറീസ് മന്ത്രിയുടെ കഴിവുകേടുകൊണ്ടാണെന്ന് തോന്നും വിധമാണ് മറ്റൊരു മുതിർന്ന മന്ത്രി ഇടയിൽ കയറി മറുപടി പറഞ്ഞതെന്ന് കുറ്റപ്പെടുത്തി. കഴിവുകേട് എന്ന വാചകം ഭരണപക്ഷം ഒന്നാകെ ഏറ്റുപിടിച്ചതോടെ ബഹളമായി. ഏറെ നേരത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മലയോര മേഖലകളിലെ നിരന്തരമുള്ള വന്യജീവി ആക്രമണം തടയുന്നതിനായി റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ സഭയിൽ ഉറപ്പു നൽകി. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും കൃഷിനാശം സംഭവിച്ചവരുടെയും കുടുംബങ്ങൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാര തുക വേഗത്തിൽ വിതരണം ചെയ്യാൻ പ്രത്യേക ഫണ്ട് അനുവദിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ജൂലൈ 1 ചേർന്ന സഭാസമ്മേളനം സംഭവബഹുലമായിരുന്നു. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബില്ല്, കേന്ദ്രത്തിന്റെ FCRA ഭേദഗതിക്കെതിരെയുള്ള പ്രമേയം, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഉൾപ്പെടുത്തി പാസാക്കിയ ധനബില്ല്, അതേചൊല്ലി പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം എന്നിവയ്ക്കെല്ലാം സഭാതലം സാക്ഷിയായി. ഭരണഘടനയുടെ 3 ഷെഡ്യൂളിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്നതിനായി രാഷ്ട്രപതി സഭയുടെ അഭിപ്രായം തേടിയ ദ കേരള ഓൾട്ടറേഷൻ ഓഫ് നെയിം ബില്ലിലെ വ്യവസ്ഥകൾക്ക് നിയമസഭ ഏകകണ്ഠമായി അംഗീകാരം നൽകി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബില്ലിലെ 10 വ്യവസ്ഥകളും സഭയിൽ വായിച്ചു കേൾപ്പിക്കുകയും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ യാതൊരു എതിർപ്പുകളുമില്ലാതെ അത് അംഗീകരിക്കുകയുമായിരുന്നു. സന്നദ്ധ ജീവകാരുണ്യ സംഘടനകൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി നിയമവും ചട്ടങ്ങളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സഭ പ്രമേയം പാസാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് പ്രമേയം അവതരിപ്പിച്ചത്. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കേന്ദ്ര നിയമം കർശനമാക്കിയതുമൂലം സംസ്ഥാനത്തെ നിരവധി അനാഥാലയങ്ങളുടെയും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലായതിന്റെ ഔദ്യോഗിക കണക്കുകൾ മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചു. ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് ഔദ്യോഗികമായി കത്ത് നൽകിയതായും അദ്ദേഹം മറുപടി നൽകി.

എൽഡിഎഫ് പ്രമേയത്തെ പൂർണ്ണമായി പിന്തുണച്ചു. എന്നാൽ ബിജെപി അംഗം വി മുരളീധരൻ പ്രമേയത്തിന്മേൽ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചെങ്കിലും സഭ അത് തള്ളി. കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പള വിതരണം എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപായി നൽകുന്നതിനുള്ള പുതിയ സംവിധാനം നിലവിൽ വന്നതായി ഗതാഗതമന്ത്രി CP ജോൺ സഭയെ അറിയിച്ചു. സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിന് പുറമെ കോർപ്പറേഷന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനായി പുതിയ ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കുന്ന പദ്ധതിയും അദ്ദേഹം വിശദീകരിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് പുതിയ നികുതി ഉൾപ്പെടുത്തിയുള്ള ധനബില്ലിനെതിരെ പ്രതിപക്ഷ നിരയിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അവർ സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. എന്നാൽ സാമ്പത്തിക നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ സംസ്ഥാന ധനബില്ല് ശബ്ദ വോട്ടോടെ സഭ പാസാക്കി. ഈ വിഷയത്തിൽ സഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി VD സതീശൻ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി മറുപടി നൽകി. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടയോ എന്നത് UDF മുന്നണിയുടെ ചർച്ചയിലാണ് തീരുമാനിക്കപ്പെടേണ്ടത്. വിൽക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ വിൽക്കില്ല. വിൽക്കണമെന്നാണെങ്കിൽ ധനബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നികുതിയായിരിക്കും പ്രാബല്യത്തിൽ വരികയെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഏതായാലും ഭാഷാപരവും സാംസ്കാരികവുമായ കേരളത്തിന്റെ വ്യക്തിത്വത്തിന് ഭരണഘടനാപരമായ ഔദ്യോഗിക അംഗീകാരം നേടാനുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് July 1 സഭയിൽ കണ്ടത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചാണ് സംസ്ഥാനത്തിന്റെ പേരുമാറ്റത്തിന് അനുകൂലമായി നിന്നത്. കൂടാതെ സന്നദ്ധ സംഘടനകളെ പ്രതിരോധത്തിലാക്കുന്ന കേന്ദ്ര നിയമത്തിനെതിരെ കേരളത്തിന്റെ പൊതുവികാരം ശക്തമായി കേന്ദ്രത്തെ അറിയിക്കാനും ഈ ദിനത്തിലെ നടപടികളിലൂടെ നിയമസഭയ്ക്ക് കഴിഞ്ഞു. ഇതുവരെ കേട്ടത് നിയമസഭാ വാരാന്ത്യ അവലോകനം. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം ദിനപത്രം. അവതരണം അക്ഷയ് ഷാജി.

0: വയലിൻ വീടും.
1: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം പരസ്പരമുള്ള മനസ്സിലാക്കലാണ്. ബന്ധങ്ങൾ ചെടികൾക്ക് തുല്യമാണ്. കളപറിച്ചും വെള്ളമൊഴിച്ചും ഓരോ ദിവസവും പരിപാലിക്കേണ്ടതുണ്ട്. വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ലെങ്കിൽ ഒരു ബന്ധത്തിനും നിലനിൽക്കാൻ കഴിയില്ല. ആദ്യം സ്വയം മനസ്സിലാക്കാനും ശേഷം ഒപ്പം നിൽക്കുന്നവരെ മനസ്സിലാക്കാനും കഴിഞ്ഞാൽ സൗഹൃദമായാലും സ്നേഹമായാലും അത് എന്നും നിലനിൽക്കും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? ഓർക്കിഡ് പൂക്കളുടെ വിസ്മയലോകം എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് റബ്ബർ ക്രൗൺ ബഡ്ഡിംഗ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. മുറ്റം നിറയെ പൂച്ചെടികളുള്ള വീടുകൾ പണ്ടൊക്കെ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് അത്തരം നല്ല സുഗന്ധപൂരിതമായ കാഴ്ചകൾ കുറവാണ്. മുറ്റം തന്നെ കഷ്ടി, ഉള്ളത് തന്നെ മൊസൈക്കോ ടൈൽസോ ഇട്ട ഇടങ്ങളിൽ എവിടെയാണ് പൂക്കൾക്കും ചെടികൾക്കും സ്ഥാനം? അഥവാ മുറ്റമുണ്ടെങ്കിൽ തന്നെ പൂച്ചെടികൾ വെച്ചുപിടിപ്പിക്കാനും അതിന് വെള്ളവും വളവും നൽകി പരിപാലിക്കാനും വിടരുന്ന പൂക്കൾ നോക്കി ആസ്വദിക്കാനും ആർക്കാണ് സമയം? എന്നാൽ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്ന ആളുകളും ഉണ്ട് കേട്ടോ. തിരുവനന്തപുരം കുമാരപുരം സ്വദേശി ശ്രീമതി ലിസി ജോസഫ് അത്തരത്തിൽ ഒരാളാണ്. ഓർക്കിഡ് വളർത്തൽ ഒരു പാഷനായി കൊണ്ടുനടക്കുന്ന ഇവർ വിവിധ തരത്തിലുള്ള ധാരാളം ഓർക്കിഡുകൾ വളർത്തുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. ഓർക്കിഡിന്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിന്റെ പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ശ്രീമതി

0: ലിസി ജോസഫ് പറഞ്ഞു തരുന്നത് കേൾക്കാം. ഷിബു ജോർജാണ് ശ്രീമതി ലിസി ജോസഫുമായി സംസാരിക്കുന്നത്.
1: ലിസി മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ലിസി മേഡം, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഓർക്കിഡ്സിനെ കുറിച്ചാണ്. ഓർണമെന്റൽ പ്ലാന്റ് ആണല്ലോ. താങ്കൾ എത്ര നാൾ കൊണ്ടാണ് ഓർക്കിഡ്സിന്റെ കൃഷി ചെയ്യുന്നത്?
2: അറൌണ്ട് 25 ഇയേഴ്സ് ആയി ഞാൻ ഓർക്കിഡ്സിനെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. ആക്ച്വലി ഞാനത് എൻ്റെ ഒരു പാഷനായിട്ട് തുടങ്ങിയതാണ്. അന്ന് എനിക്ക് അധികം വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് കോമൺ ആയിട്ട് കിട്ടുന്ന വെറൈറ്റീസ് നമ്മുടെ ഡാൻസിംഗ് ഗേൾ എന്ന് പറയുന്ന ഇതും കുറച്ച് ഡെൻഡ്രോബി ഐറ്റംസ് ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അതും ഓർക്കിഡ് മാത്രമല്ല, കൂടെ വേറെ പ്ലാന്റ്സും ഉണ്ട്. പക്ഷെ മെയിൻ ഇതിന് ഭയങ്കര എൻ്റെ ഫ്ലവറിൻ്റെ ലൈഫ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് തിരക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഡെൻഡ്രോബി തന്നെ എന്നെ പല പല വെറൈറ്റീസ് ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ അതിനൊക്കെ കളക്ട് ചെയ്തു. ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും പല പല ഗ്രൂപ്പിൽ നിന്നും കിട്ടുന്നവർക്കൊക്കെ കളക്ട് ചെയ്തു. അങ്ങനെ ഡെൻഡ്രോബിത്തിൻ്റെ കുറേ ഒരു കളക്ഷനായി എനിക്ക്. അത് കഴിഞ്ഞപ്പോഴാണ് അതിനേക്കാൾ കോസ്റ്റ്ലിയാണ് ബാക്കി വരുന്ന എല്ലാത്തിനും. ഡാൻസിംഗ് ഗേൾ ആദ്യത്തെ കാലത്ത് വളരെ ചീപ്പായിരുന്നു. പക്ഷെ പിന്നീട് വരുന്ന ഡാൻസിംഗ് ഗേളൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഡാൻസിംഗ് ഗേൾ എന്ന് പറഞ്ഞ ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ഡാൻസിംഗ് ഗേൾ വളരെ കോമൺ നെയിം എന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, പല പല പേരുകളാണ് അറിയപ്പെടുന്നത്. കോമൺ ഒരു സ്ട്രക്ചർ ഡാൻസിംഗ് ഗേൾ ഫ്ലവറിൻ്റെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കളർ കോമ്പിനേഷൻസ് വെരി ഡിഫറെൻറ്റ്. ദെൻ നെക്സ്റ്റ് ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് വെക്കാൻ പറ്റുന്നില്ല ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ചീത്തയായി പോകും. ഇപ്പം നമ്മൾ വളർത്തി വളർത്തി വലുതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ഏരിയയിലും വെക്കണമല്ലോ. അപ്പം ഞാൻ കോമൺ ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു, ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്, നമുക്ക് വളർത്താൻ പറ്റുന്നത് എന്താണ് എന്നൊക്കെ ഇത് നോക്കി കഴിഞ്ഞപ്പോൾ മുക്കാറയുണ്ട്. മുക്കാറ സൺലൈറ്റിൽ തന്നെ വളരുന്ന ടൈപ്പാണ് മുക്കാറ. പിന്നെ വാൻഡാസ് ഉണ്ട്, അത് നമ്മൾ ഷെയ്ഡിൻ്റെ അടിയിൽ വളരുന്ന വാൻഡയുണ്ട്. 25% ഷെയ്ഡ് മതി. ഞാൻ കൂടാണ്ട് വെളിയിൽ വളരുന്നത് മുക്കാറ വളരുന്ന പോലെ തന്നെ വളരുന്ന വാൻഡാസുണ്ട്. പിന്നെ കാറ്റ്ലിയ, സുന്ദരിയാണെന്നറിയാം കാറ്റ്ലിയയുടെ പൂ കണ്ടാൽ. കാറ്റ്ലിയാസ് കളക്ട് ചെയ്തു. കാറ്റ്ലിയാസും ഈ പറഞ്ഞ മാതിരി ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. പിന്നീടാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്ത്. ആദ്യം വലിയ പൂ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ എന്ന് പറഞ്ഞ് വാങ്ങിക്കും. നമ്മൾ വാങ്ങിച്ചു വയ്ക്കും, പൂവിന് അധികം ലൈഫ് കിട്ടത്തില്ല. അത് കണ്ടപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ എപ്പി കാറ്റ്ലിയ എന്നൊക്കെ പറയുന്ന വേറെ വർഗമുണ്ട്. അതിന് ചെറിയ പൂക്കളാണ്, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് വരും, ലൈഫും കൂടുതലുണ്ട്. എന്നിരുന്നാലും കാറ്റ്ലിയ വിരിയുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. അങ്ങനെ കാറ്റ്ലിയയുടെ കളക്ഷൻ തുടങ്ങി.
1: അപ്പൊ അങ്ങനെ കളക്ഷൻ
2: കൂട്ടിക്കൊണ്ടിരുന്നു.
1: കളക്ഷൻസ്
2: എനിക്ക് വെറൈറ്റീസ് വെച്ച് നോക്കുകയാണെങ്കിൽ 100 വെറൈറ്റീസ് ഉള്ളുണ്ട്, കളക്ഷൻ ഉണ്ട്. കാരണം ഇതിനകത്ത് പിന്നെ സ്പീഷ്യസ് ഐറ്റംസ് ഉണ്ട്, വൈൽഡ് ഓർക്കിഡ്സ് ആയിട്ടുള്ളത്. സ്പീഷ്യസ് ഉദ്ദേശിക്കുന്ന വൈൽഡ് ഓർക്കിഡ് ആണ്, അതിന്റെ പുതിയ പുതിയ ജനറേഷൻസ് ആണ് അതിന് വരുന്നത്. അപ്പൊ അത് ഞാൻ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ എപ്പോഴും ഫ്ലവർ വരത്തില്ല. അതിന് ഫ്ലവറിങ് പല സ്പീഷ്യസിനും പല ടൈമിലാണ് ഫ്ലവറിങ് വരുന്നത്. മോസ്റ്റ് ഓഫ് സ്പീഷ്യസ് ഒക്കെ നമുക്കിവിടെ ഫ്ലവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, താമസിക്കും. പക്ഷെ നമ്മുടെ ക്ലൈമറ്റുമായിട്ട് യോജിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് ഫ്ലവർ ചെയ്യും. ടൈം എടുക്കുന്നുള്ള അതിനൊരു ക്ഷമ വേണം, അതാണ് അതിൻ്റെ കാര്യം.
1: അപ്പൊ ഈ ഓർക്കിഡ്സ് കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ, ഓർക്കിഡ് കൃഷി എന്ന് പറയുമ്പോൾ തന്നെ, ഇതിന്റെ ഒരു രീതി വ്യത്യാസം ഉണ്ടല്ലോ. നമ്മള് സാധാരണ പൂച്ചെടികൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന മാതിരി അല്ലല്ലോ ചെയ്യുന്നത്. തുടക്കം തൊട്ടൊന്ന് പറയാവോ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്?
2: നോർമലി ഓർക്കിഡിന്റെ ഏറ്റവും ബെനിഫിറ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മണ്ണ് ആവശ്യമില്ല എന്നുള്ളതാണ്. ഫ്ലാറ്റിൽ താമസിച്ചിട്ട് മണ്ണും കൊണ്ട് മൂളി കയറാൻ പറ്റത്തില്ല. പണ്ടുകാലത്ത് മാത്രം ആദ്യം യൂസ് ചെയ്ത് നമ്മുടെ ഓടും കഷ്ണമില്ലേ, പൊട്ടിയ ചട്ടി, പൊട്ടിയ ഓട്, ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഫംഗിസൈഡിനകത്ത് മുക്കി ഈ ഓർക്കിഡ് പ്ലാന്റ് വാങ്ങിക്കാൻ കിട്ടും. അവർ വരുമ്പോൾ അതിനകത്ത് ചെറിയ ചകിരിയുടെ പീസ് ഉണ്ടാവും, അതൊക്കെ കുഴപ്പമില്ല, കളയണ്ട. അപ്പം അതിനോടുകൂടി തന്നെ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഹോളുള്ള പോട്ടുകൾ, ഹോളില്ലെങ്കിലും കുഴപ്പമില്ല എങ്കിലും കുറച്ച് എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അധികം ഹോളുള്ള പോട്ടിനകത്ത് നടുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. അപ്പോൾ ഹോളിലെ പൊട്ടിലേക്ക് ഈ പ്ലാന്റ് ഇറക്കി വെച്ച് ഓടും കഷ്ണോ പൊട്ടിച്ചട്ടിയോ ക്ലീൻ ചെയ്ത് എല്ലാം സ്റ്റെറിലൈസ് ചെയ്തായിരിക്കും, ഐ മീൻസ് ഫംഗിസൈഡിൽ മുക്കി എടുത്തായാലും നട്ടു വെക്കണം. അപ്പോഴും ഇച്ചിരി വെയിറ്റ് വരും. കുറച്ചും കൂടെ ഈസി ആയിട്ട് പിന്നെ കണ്ടത് കരി വാങ്ങിക്കാൻ കിട്ടും. കരി തൊണ്ടിൻ്റെ പീസുകൾ ഇതിനകത്ത് കൂടെ ഫിക്സ് ചെയ്ത് കരിയും കൂടെ ഫിക്സ് ചെയ്ത് നമുക്ക് ഈ ഹോളുള്ള പൊട്ടിനകത്ത് നടാം. അപ്പോൾ അന്നേരം ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞിരിക്കും. അത് കാശ് കൊടുത്ത് മേടിക്കാൻ ബുദ്ധിമുട്ടാണ്, കരിയൊക്കെ കാശ് കൊടുത്ത് വേണമല്ലോ മേടിക്കാൻ. അപ്പോൾ അത് ബുദ്ധിമുട്ടാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞത്. ആദ്യകാലത്ത് ഞാനൊക്കെ നട്ടുകൊണ്ടിരുന്നത് ഓടും കഷ്ണമൊക്കെ വെച്ചിട്ടാണ്. അത് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല, എളുപ്പമാണ്. എങ്കിലും വെയിറ്റ് കുറയാനൊക്കെ ഉദ്ദേശിച്ച് മാത്രമല്ല, റൂട്ടുകൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പോകാൻ എളുപ്പം തൊണ്ടും ചാർക്കോളൊക്കെയാണ്. മറ്റതും ആണ്, കുഴപ്പമില്ല. എങ്കിലും ഇതിന് പോട്ടിനകത്ത് നമുക്ക് ഹാങ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ എവിടെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റി ഹാങ് ചെയ്തിടാം. ഹാങ് ചെയ്യാൻ നിർബന്ധമില്ല. ഇതിനെ പോട്ടിനകത്താക്കി താഴെയും വെക്കാം. മുക്കാറ എന്ന് പറഞ്ഞ ഇനം ശരിക്കും പറഞ്ഞാൽ വെളിയിലല്ലേ വെക്കുന്നത്. വെളിയിൽ വെക്കുമ്പോൾ അത് പൊങ്ങിപ്പോവും, കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് പോകും. സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. വേണമെങ്കിൽ നമുക്കതിനെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോ ഒരു സൈഡിലോ കൊമേഴ്സ്യൽ യൂസിന് ചെയ്യുന്നവരെല്ലാം വലിയ സ്ഥലം എടുത്തിട്ട് ലൈനടിച്ച് നിലമൊക്കെ പുല്ലൊക്കെ കളഞ്ഞ് പുല്ല് വരാത്ത ഒരു നെറ്റൊക്കെ വിരിച്ച് അതിന്റെ മുകളിൽ തൊണ്ടടുക്കും. തൊണ്ടടുക്കിയിട്ട് ഈ പ്ലാന്റിനെ അങ്ങ് വെച്ച് കൊടുക്കും. പിന്നെ അറ്റത്തും ഇറ്റത്തും സപ്പോർട്ട് ചെയ്ത് കെട്ടി കെട്ടി കെട്ടി കെട്ടി ചെരിഞ്ഞും മറിഞ്ഞും പോകാണ്ട് കെട്ടി ആണ് അത് വളർത്തുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വീട് വളർത്തുന്നവർക്ക് അതൊന്നും പറ്റാത്തതുകൊണ്ട് ചട്ടിയിൽ തന്നെ ഈ തൊണ്ട ഓടും കഷ്ണമൊക്കെ ഇട്ടാൽ മതി. പിന്നെ ഒരു സപ്പോർട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ മുകളിലോട്ട് വളർന്നോളും. നല്ല വെയിലത്ത് വെക്കാം.
1: ഓക്കെ, അപ്പൊ ഇതിന് ഒരു വർഷം ഇങ്ങനെ നട്ട് കഴിഞ്ഞാല് പിന്നെ ഇതിന്റെ പരിചരണം എങ്ങനെയാണ് ചെയ്യുന്നത്? സാധാരണ ചെടിയാണെങ്കിൽ നമുക്ക് വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
2: ഈ ഏത് ചെടിയാണെങ്കിലും നമ്മൾ പോട്ടിങ് ചെയ്യുമ്പോൾ ഓടിക്കൊണ്ടു വെളിയിൽ വെയിലത്ത് വെക്കരുത്. ഞാൻ പറഞ്ഞില്ല മുക്കാറ വെയിലത്ത് വെക്കാം, അതും ജസ്റ്റ് ഒന്ന് തണലത്തേക്ക് വെച്ചിട്ട് ഒരു 1 week അല്ലെങ്കിൽ 1 month കഴിഞ്ഞിട്ട് പയ്യെ സൺലൈറ്റിലേക്ക് വെക്കാം. ഡെൻഡ്രോബി ആണെങ്കിൽ അതിനും ഒരു 25% ഷെയ്ഡ് മതി കിട്ടും. ഡെൻഡ്രോബി ഞാൻ പരീക്ഷിച്ചറിഞ്ഞതാണ്. ആദ്യകാലത്ത് ഞാൻ നല്ല ഒരു 50-75% ഷെയ്ഡിൽ വെച്ചുകൊണ്ടിരുന്നു. 75% ഷെയ്ഡ് വന്നപ്പോഴത്തേക്ക് അതിന്റെ ഗ്രോത്ത് വന്നു, പക്ഷെ ഫ്ലവറിംഗ് വരുന്നില്ല. ഫ്ലവറിംഗ് പിന്നെ അത് നിങ്ങൾ എല്ലാവരും നോട്ടീസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും എന്നോട് പറയും അവിടെ എന്റെ ചെടിക്കൊന്നും ഫ്ലവർ വരുന്നില്ല, ചെടി നന്നായിട്ട് നിൽക്കുന്നു എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അതിന് ഇച്ചിരി വെയിലുള്ളിടത്ത് തന്നെ വെക്കണം. കുറച്ച് സൺലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി. ഡെൻഡ്രോബിയത്തിന് നന്നായിട്ട് ഫ്ലവർ വരും. മാത്രമല്ല കുറച്ച് ദിവസം ഒന്ന് വെള്ളമൊന്നും കൊടുക്കാതെ ഇടുവാണെങ്കിൽ, അതിന് ഞാൻ പറയേണ്ട ഭാഷയിൽ പട്ടിണിക്ക് ഇടുകയെന്നാണ് പറയണത്, ഒരു 1 week അതിന് പട്ടിണിക്ക് ഇടുവാണെങ്കിൽ അതിനകത്തുള്ള അതിന് കിട്ടിയിരിക്കുന്ന വളവും ഇതെല്ലാം വലിച്ചെടുത്ത് അത് പുതിയ ഫ്ലവറിങ്ങിന്റെ സ്റ്റെമ്മും ഒക്കെ വന്ന് പൂക്കും. അതിന് നല്ലതാണത്. അതിനിങ്ങനെ ഹാങ് ചെയ്തിടുന്നോ വേണ്ടത്തേക്ക് എന്തും ചെയ്യാം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേറെ രീതിയുണ്ട്. എല്ലാ ചെടിയും നമുക്ക് അങ്ങനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഫെലോസിസ് ശരിക്കും പറഞ്ഞാൽ ഷെയ്ഡി പ്ലേസ് തന്നെ വെക്കേണ്ട പ്ലാന്റ് ആണത്.
1: ഓർക്കിഡിന്റെ ഇനം അനുസരിച്ചിരിക്കും നമ്മൾ എങ്ങനെയാണ് അതിനെ ഷെയ്ഡിൽ വെക്കണോ അതോ വെയിലത്ത് വെക്കണോ.
2: അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഒരു ചെടി വളർത്താൻ തുടങ്ങുന്നതിന് മുമ്പ് കാണുമ്പോഴത്തേക്ക് ഹായ് എന്ന് പറഞ്ഞ് ഓടിപ്പോയി മേടിക്കരുത്. നമ്മൾ മേടിച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ അവരോട് തന്നെ ചോദിക്കരുത് ഇനി എങ്ങനെ വളർത്തേണ്ട രീതി. ഇല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി നഷ്ടം. കാരണം ഓർക്കിഡിന് നല്ല റേറ്റ് ആണല്ലോ, ആ വില നമുക്ക് നഷ്ടം വരും. അപ്പൊ അതുപോലെ നമ്മൾ ജസ്റ്റ് ഒരു ഗ്രാഹ്യം ഉണ്ടായിരുന്നാൽ നല്ലതാണത്. ഏതെനമാണ് വെയിലത്ത് വെക്കേണ്ടത്, ഏതെനത്തിന് എന്തോരം വെയിൽ കൊള്ളാം, ഏതിന് കൂടുതൽ വെയിൽ വേണം, എന്തിനാണ് കൂടുതൽ വാട്ടർ വേണ്ടത്, മീഡിയത്തിനനുസരിച്ച് വാട്ടറിങ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരാതെ നമുക്ക് നോക്കാൻ പറ്റും. മാത്രമല്ല ഈ ഓർക്കിഡിന് സംഭവിക്കുന്ന രോഗങ്ങൾ അതിന്റെ പ്രതിവിധികൾ അതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം.
1: അപ്പൊ നമ്മൾ ഈ വാട്ടറിങ്ങിനെ കുറിച്ച് പറഞ്ഞാല് വെള്ളം കൊടുക്കുന്നത് ആവറേജ് ഓർക്കിഡിന് നമുക്ക് വെള്ളം കൊടുക്കേണ്ടി വരുന്നുണ്ടോ?
2: ഉണ്ട്, വേനൽക്ക് വെള്ളം കൊടുക്കണ്ടേ. നമ്മൾ ഡെയിലി വെള്ളം കുടിക്കുന്നവരല്ല. വെള്ളം മാത്രമല്ല ഇതിന് ഫെർട്ടിലൈസർ ഉണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുന്ന മാതിരി ഇവർക്കും കൊടുക്കണം. സ്പെഷ്യൽ ഓർക്കിഡിന് വേണ്ടി തന്നെയുള്ളത് കിട്ടും. നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ നാച്ചുറൽ ആയിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഈ ഗോമൂത്രം ഒക്കെ ഇല്ലേ, ഗോമൂത്രം ഒക്കെ കൊടുക്കാൻ നല്ലതാണ്. ഗോമൂത്രം നല്ലതാണ്, കഞ്ഞിവെള്ളം നല്ലതാണ്, ഇതെല്ലാം നല്ല. ഗോമൂത്രം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനിരട്ടി
1: വെള്ളം വെക്കണം.
2: വെള്ളം കുറച്ചും കൂടെ പഴകിയ ഗോമൂത്രമാണെങ്കിൽ 4-5 liters വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ അത് ചെടി ചീത്തയായി പോകും. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചൊക്കെ കൊടുക്കാൻ അത് നല്ലതായിട്ട് വെള്ളമൊക്കെ ചേർത്ത് ഇരട്ടി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ്. ചാണകത്തെളിയൊക്കെ നല്ലതാണ്. ചാണകത്തെളി, കടലപ്പിണ്ണാക്ക് ഇതെല്ലാം പുളിപ്പിച്ചിട്ട് നാച്ചുറൽ വളങ്ങളാണ്, ഒത്തിരി നല്ലതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിനെ കൊണ്ട് നമ്മൾ മഴ സമയത്ത്, ഇപ്പൊ മഴയൊക്കെ പെയ്ത് നല്ല അറ്റ്മോസ്ഫിയർ ഭയങ്കര കൂളിംഗ് ആയിട്ടിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന് ഇതിനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അബ്സോർബ് ചെയ്യില്ല. നമ്മൾ ദാഹിക്കുമ്പോഴല്ലേ നമ്മൾ വെള്ളം കുടിക്കുക, ദാഹം ഇല്ലെങ്കിൽ ആരും വെള്ളം കുടിക്കുക. അതേ അവസ്ഥ തന്നെയാണ് ചെടികൾക്കും. ചെടികൾക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വെള്ളം കിട്ടി, ശരിക്കും പറഞ്ഞാൽ റൂട്ടിൽ നിന്നാണ് എല്ലാം വലിച്ചെടുക്കുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയർ ഉള്ളത് വലിച്ചെടുക്കും, വളവും എല്ലാം വലിച്ചെടുക്കും. പ്രത്യേകിച്ച് മഴ നനഞ്ഞിരിക്കുന്നതിനാണെങ്കിൽ മഴക്കാലത്ത് നാച്ചുറൽ വളങ്ങൾ, ജൈവ വളങ്ങൾ കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം. അതേസമയം ഒരു 1-2 hours സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ കൊടുക്കേണ്ടതിന് ഡെയിലി വെള്ളം കൊടുക്കണം. പുതിയ ചെടി മാറ്റി തരുവാണെങ്കിൽ നമ്മൾ ഡെയിലി വെള്ളം കൊടുക്കണം നല്ലതാണ്, പ്രത്യേകിച്ച് ഹോട്ട് സീസണിൽ. ചെടിയെല്ലാം ആ പോട്ടി പിടിച്ച് നല്ല സ്ട്രോങ് ആയി, റൂട്ടൊക്കെ വന്ന് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇരുന്ന ചെടിയിൽ നമുക്ക് ഒരു 10 days എന്നുവെച്ചാൽ പഴയ ചെടിയിൽ 10 days പോലും വെള്ളം കൊടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അതിനകത്തുള്ളതിന് ഇവർ വലിച്ചെടുക്കും, വലിച്ചെടുത്തിട്ട് പുതിയ ബഡ്സ് വരെ വരും. അതും ഞാൻ അനുഭവിച്ചറിയാം. കാരണം ഞാനൊരു വാട്ടർ പ്രൂഫിങ് നടത്തിയ സമയത്ത് എന്റെ പ്ലാന്റ്സിനെ എല്ലാം ഞാൻ പൊക്കി കെട്ടിയിട്ടായിരുന്നു. 10 days ഞാൻ വാട്ടർ കൊടുത്തില്ല, ഒരു കുഴപ്പം ചെടിയില്ല.
1: മാഡം സൂചിപ്പിച്ച് ഇതിന്റെ രോഗങ്ങളെയൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്ങനത്തെ രോഗങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്?
2: ഫംഗസ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത്. ചില ഓർക്കിഡ്സിന്റെ ചില തണ്ടിന്റെ അടിയിൽ, ഫെലോസിസിന്റെ ഒക്കെ ഇലയുടെ അടിയിൽ ഇങ്ങനെ ചീക്കിൽ വന്നു പോകും. അത് ഓവർ വെള്ളമായി കഴിയുമ്പോഴാണ് കൂടുതലും അത് സംഭവിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മഴക്കാലത്ത് ഓവർ വെള്ളം വരുമ്പോൾ അത് കൂടും. വേനൽക്കാണെങ്കിൽ നമ്മൾ ഓവറായിട്ട് കൊടുത്ത് കഴിയുമ്പോഴിങ്ങനെ സംഭവിക്കും. അതിന് ഫംഗിസൈഡ്

0: കൊടുക്കുക തന്നെ വേണം. ഫംഗിസൈഡ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് നമ്മൾ സാധാരണ കൊടുക്കുന്നതാണ് ഡൈത്തീൻ എന്ന് പറയുന്നൊരു ഫംഗിസൈഡാണ്. അതിനൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആണ് സാഫ്. അപ്പൊ അതൊക്കെ ഒരു മന്ത്ലി, ഇപ്പൊ ചെടിക്ക് രോഗം വന്നാലും വന്നില്ലെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും അത് ചുമ്മാ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലതാണ് എല്ലാ ഓർക്കിഡ്സിനും. ഇപ്പൊ വാൻഡിയുടെയൊക്കെ ഇലകൾ അല്ലെങ്കിൽ രോഗം പിടിച്ച നന്നായിട്ട് രോഗം പിടിച്ചു നോക്കുമ്പോൾ വാൻഡിയ എല്ലാം നല്ല ഭംഗിയായിട്ട് തൂങ്ങി തൂങ്ങി കിടപ്പുണ്ട്. റൂട്ടൊക്കെ നല്ല വൃത്തിയായിട്ട് തൂങ്ങി കിടക്കുന്നു. പക്ഷെ അതിന്റെ അടിയിലത്തെ ഒരു ഇല പോയി, രണ്ടാമത്തെ ഇല പോയി, മൂന്നാമത്തെ ഇല അങ്ങനെ ചിത്തിയായി പോവും. അതിന്റെ അടുത്ത് കിടക്കുന്ന പ്ലാന്റിന് പെട്ടെന്ന് പടർന്നു പിടിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പ്ലാന്റിനെയും മാറ്റിയിടുക. മാത്രമല്ല അതിനും അതിന് ചുറ്റുമുള്ള എല്ലാത്തിനും ഫംഗിസൈഡ് കൊടുക്കണം. ഇന്ന് ഒരു ദിവസം കൊടുത്തു, ആഫ്റ്റർ 3 ഡേയ്സ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ കൊടുത്തു, ആഫ്റ്റർ 3 ഡേയ്സ് അങ്ങനെ 2-3 ടൈം കൊടുത്തിട്ട് പിന്നെ ഒരു 2 വീക്സ് കൂടുമ്പോൾ ഒന്ന് കൊടുത്തു. അങ്ങനെ ആ രോഗത്തെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയണം. പിന്നെ മൈറ്റൊക്കെ ഇതിനകത്തുള്ളതാണ്. ഇതെല്ലാം മൈറ്റ് ചിലപ്പോൾ നമുക്ക് പല രീതിയിലുണ്ട്. പുറത്ത് കാണുന്നതുകൊണ്ട് ചില അകത്തോട് കയറിപ്പോൾ നമ്മൾ കടിന് കണ്ടുകൂടാ. ചില ഇലക്കയുടെ അടിയിൽ പുള്ളി പുള്ളി പുള്ളിപ്പാടുകൾ ട്രാൻസ്പെറന്റ് ആയിട്ട് നോക്കുമ്പോഴാണ് അകത്ത് വെളുത്തൊക്കെ ഇരിക്കുന്നത്. അത് മൈറ്റ് കയറി അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതിനും മരുന്നുകളുണ്ട്, വാങ്ങിക്കാനെല്ലാം കിട്ടും. അതിനെ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് കൊടുത്ത്, കാരണം നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ ആദ്യം ജീവനോടെ ഇരിക്കുന്ന പുറമേ ഉള്ളൊക്കെ ചത്തുപോകും, അകത്തുള്ളവരവിടെ ഇരിക്കും. അത് മുട്ട വിരിഞ്ഞ് വരാനുള്ള സമയമെടുക്കും. പിന്നെ ഇലകളൊക്കെ നല്ല ഡാർക്കായിട്ട് കറുത്തിട്ടങ്ങ് ചിതയിപ്പും. അതൊക്കെയാണ് ഇതിന് വരുന്ന രോഗങ്ങൾ. രോഗം പിടിച്ച ഇലകളും തണ്ടുകളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ സാപ്പ് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ലേ, അത് ഒരു പഞ്ഞിയിൽ മുക്കി ചീഞ്ഞ സ്ഥലങ്ങൾ ക്ലിയർ ചെയ്യുക, ക്ലീൻ ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യാൻ തുല്യമായിട്ട്. നമ്മൾ ഉപയോഗിക്കുന്ന നൈഫ് പോലും സ്റ്റെറിലൈസ് ചെയ്തെടുക്കാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് മുതൽ ക്ലീൻ ചെയ്ത് ഈ ചെടിയിലെ തണ്ട് കട്ട് ചെയ്ത ഭാഗത്തും അത് ഉപയോഗിക്കാം. അപ്പോൾ ആ രോഗം കുറേയൊക്കെ കുറയും. രോഗാണുക്കൾ ചത്തുപോകുന്നതാണ്. നമ്മളിങ്ങനെ കൈയൊക്കെ കഴിയുന്ന മാതിരിയില്ല.
1: പിന്നെ ഇതിന്റെ ഒരു പുതിയ ചെടി തയ്യാറാക്കുന്നത് ഇനങ്ങൾ അനുസരിച്ച് അതിന്റെ രീതികളും മാറുമെന്ന് തോന്നുന്നു.
0: എല്ലാ ചെടികളും നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ വൺ സീരിയം ഐറ്റംസ് ഒക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പുല്ല് വളരില്ലേ അടുത്തടുത്തടുത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി തൈകൾ വരും ചിലതിന്. അപ്പൊ നമ്മൾ അതിനെ മൊത്തത്തിലെടുത്തിട്ട് സൂക്ഷിച്ച് വേണം. ആ റൂട്ട് അധികം കളയാണ്ട് സെപ്പറേറ്റ് നല്ല സ്റ്റെറിലൈസ് ചെയ്തൊരു കത്തി കൊണ്ട് കട്ട് ചെയ്ത് റൂട്ട് ചെയ്ത് മാറ്റി ഇതേമാതിരി തൊണ്ടും കരിയും ഒക്കെ വെച്ച് മാറ്റി നടാം. മാറ്റി നട്ടിട്ട് ജസ്റ്റ് തള്ളത്തൊന്ന് വെച്ച് പുതിയ റൂട്ടൊക്കെ വന്ന ശേഷം പയ്യച്ചിട്ട് വെയിൽ കൊള്ളുന്നിടത്തേക്ക് മാറ്റി വയ്ക്കും. വെയിൽ കൊള്ളുന്നല്ല, ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളാണ്ട് എന്നാ ചൂട് വേണം. രണ്ടോ ഭീത്തിനാണ് ഇതുപോലെ ഇഷ്ടമാതിരി അടിച്ചോട്ടിന്ന് ചോട്ടി പൊട്ടിമുളച്ച് പൊട്ടിമുളച്ച് വരും. അപ്പം അതിനെ ഇതുപോലെ മാതിരി കട്ട് ചെയ്ത് പയ്യെ സൂക്ഷിച്ച് കട്ട് ചെയ്ത് മാറ്റി ഒന്നോ രണ്ടോ മൂന്നോ പ്ലാന്റ് ആക്കാം. പിന്നെ എൻട്രോബിയത്തിന് ഈ തണ്ടുകൾ ഇലയെല്ലാം പോയി നിൽക്കും. അത് ഉണങ്ങി ചുരുങ്ങി കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് മാറ്റി തന്നെയാണ് നല്ലത്. അവിടെ നിന്നാലും ചിലപ്പോൾ അതിനകത്തുനിന്ന് വരും. പക്ഷെ അതിനകത്ത് നിന്ന് ഈ തണ്ട് സ്റ്റെമ്മിൽ നിന്ന് പുതിയ തൈകളുണ്ടാവും. അതിനെ റൂട്ട് ഇച്ചിരി നീണ്ടു കഴിയുമ്പോൾ തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്ത് ഇതുപോലെ പുതിയ ചെടി നമുക്ക് ഉണ്ടാക്കാം. പിന്നെ എന്തെങ്കിലും രോഗം ആ സ്റ്റെമ്മിൻ്റെ അടിയിൽ ബ്രൗണിഷ് കളർ വന്ന് കറുത്ത് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ കറുപ്പ് പോകുന്നതോടും വരെ കട്ട് ചെയ്ത് ആ സ്റ്റെം എടുത്ത് കളഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് ബാക്കിയായാൽ കംപ്ലീറ്റ് ചെടി നശിച്ചു പോകും. പിന്നെ മുക്കാറയാണ് ഏറ്റവും എളുപ്പം കുറച്ചുകൂടെ കട്ട് ചെയ്യാൻ. മുക്കാറയ്ക്ക് എന്ന് വെച്ചാൽ ഇടപെട്ട് ഇടപെട്ട് റൂട്ട് വരും, നല്ല ഹൈറ്റ് ചെയ്ത് പോകല്ലേ. നമ്മളതിന് കട്ട് ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്യണമെങ്കിൽ റൂട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും പറയും രണ്ട് റൂട്ട് താഴെ വെച്ച് കട്ട് ചെയ്യണമെന്ന്. സത്യത്തിൽ സ്റ്റെം നല്ല ഹാർഡായ മൂത്ത് കിട്ടിയ സ്റ്റെമാണെങ്കിൽ റൂട്ടില്ലെങ്കിലും കട്ട് ചെയ്തിട്ട് തള്ളത്ത് തൂക്കിയിട്ട് തന്നെ റൂട്ട് വരും, നനച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ നടത്തും. അല്ലെങ്കിൽ റൂട്ട് രണ്ട് റൂട്ടോ താഴെ വെച്ച് സ്റ്റെം കട്ട് ചെയ്ത് തൊണ്ടൊക്കെ അടുക്കി വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് നട്ട് എടുക്കാൻ പറ്റും.
1: ഇതൊക്കെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ അങ്ങനെ
0: ഡെയിലി ചെയ്തോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞത്.
1: സെയിലും ചെയ്യാറുണ്ടല്ലേ?
0: ഒത്തിരി ആയിപ്പോഴാട്ടോ. ആദ്യം ഒരു ഫാഷനാണ് തുടങ്ങി, ഒരുവിധം എല്ലാ വെറൈറ്റീസിനെയും ഞാനിങ്ങനെ കളക്ട് ചെയ്തു. കൊടെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് വെക്കാൻ സ്ഥലം വേണ്ടേ, വീട് നിറഞ്ഞു. ഞാൻ ചർച്ചിന്റെ ഒരു ചാരിറ്റി ഗ്രൂപ്പിലാണ് ആദ്യമേ ഞാൻ സെയിൽ തുടങ്ങിയത്. ദെൻ ഇവിടെ ഞങ്ങൾക്ക് കട്ട് ഫോർ സൊസൈറ്റി എന്നൊരു സംഘടനയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് കൂടുതൽ ചെടികളെ കുറിച്ച് പഠിക്കാനൊത്തു. കൂടുതൽ ആൾക്കാരെ പറഞ്ഞാൽ പ്രൊഫസേഴ്സ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന വെള്ളായനെ കൊളയിലും വാലവെടുക്കാനും സാർമാർ വന്ന് നമുക്ക് ക്ലാസ് എടുക്കും. അപ്പം നമ്മൾ കൂടെ പഠിക്കും. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഡൗട്ടുകൾ അപ്പം ചോദിച്ച് ഞാൻ ക്ലിയർ ചെയ്യും.
1: എക്കണോമിക് സാധ്യത ഉണ്ടല്ലേ?
0: ഉണ്ട് ഉണ്ട് ഉണ്ട്. ആൾക്കാർക്ക് ഇഷ്ടമാണ്,
1: ആവശ്യക്കാരും ഉണ്ട്. ലിസി മാഡം, താങ്കളുടെ അടുത്ത് ഓർക്കിഡ്സിനെ കുറിച്ച് ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത്, താങ്കളുടെ പാഷനാണ് ഓർക്കിഡ് വളർത്തുന്നത്. എന്തായാലും നമ്മൾ സൂക്ഷിച്ച് ചെയ്താൽ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് താങ്കൾ പറഞ്ഞു. വളരെ നന്ദി.
0: താങ്ക് യു.
2: ഓർക്കിഡുകളുടെ പ്രത്യേകതകളെക്കുറിച്ചും പരിപാലനത്തെക്കുറിച്ചും തിരുവനന്തപുരം കുമാരപുരം സ്വദേശി ശ്രീമതി ലിസി ജോസഫുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശ്രീമതി ലിസി ജോസഫിന്റെ ഫോൺ നമ്പർ പറയാം:

0: നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ. കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. ഞാറുനട്ട പാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ ഒന്നാം മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് രണ്ടാമത്തെ വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. രണ്ടാമത്തെ വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷ്യം ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും രണ്ടാമത്തെ വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ചപ്പാടുകളായും കാണപ്പെടാറുണ്ട്. ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിര് വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിര് വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിൾ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണം കണ്ടുതുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡൈസിം 1 ഏക്കറിന് 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 മില്ലി ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി കൊളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. തെങ്ങിൻ തടങ്ങളിൽ പച്ചില വളച്ചെടിയായ പയർ, ഡേഞ്ച തുടങ്ങിയവയുടെ വിത്തുകൾ വിതയ്ക്കാം. 1.5 മീറ്റർ മുതൽ 2 മീറ്റർ ചുറ്റളവുള്ള ഒരു തെങ്ങിൻ തടത്തിൽ 50 ഗ്രാം വിത്ത് പാകാം. 2.5-3 മാസങ്ങൾക്ക് ശേഷം ഇവ തടത്തിൽ മണ്ണിനൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർച്ചയായ മഴയും വെള്ളക്കെട്ട് മൂലവും തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെപ് സാഷേ 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശെയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമെന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, എന്താണ് റബ്ബർ ക്രൌൺ ബഡ്ഡിംഗ്? ഉത്തരം, ഉയർന്ന ഉൽപാദനശേഷിയുള്ള ബഡ് തൈകളിൽ

0: രണ്ടര മുതൽ 3 മീറ്റർ ഉയരത്തിൽ ഇലരോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു റബ്ബറിനം ബഡ് ചെയ്ത് പിടിപ്പിക്കുന്ന രീതിയാണ് റബ്ബർ ക്രൗൺ ബഡ്ഡി.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സല്ലാപം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത് കൈതപ്രത്തിന്റെ രചനയും ജോൺസന്റെ സംഗീതവും.

0: മാഷേ, സുഖാണോ?
1: ആ, സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ഇനി നമുക്ക് ചിത്രപാടി ഒരു ഗാനം കേൾക്കാം. ചിത്രം വെള്ളി നക്ഷത്രം. രചന S. രമേശൻ നായർ, സംഗീതം M. ജയചന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. പരിയത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കൈമാറി. എറണാകുളം ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കുന്നത്തുനാട് MLA BP സജീന്ദ്രനാണ് പരിയത്തുകാവ് നിവാസികൾക്ക് പ്ലാനുകൾ നൽകിയത്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കയെ നേരിടും.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി നമുക്ക് മഴത്തുള്ളി കിലുക്കം എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

ആചാര്യൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. രചന ബിച്ചു തിരുമല, സംഗീതം മൗസേപ്പച്ചൻ. ഇനി നമുക്ക് ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപും സുജാതയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇനി നമുക്ക് ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

യേശുദാസ് പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. ചിത്രം കൺമഷി, രചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ. ഇനി നമുക്ക് വചനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം, യേശുദാസ് പാടിയത്. ഓർമ്മിക്കുറിപ്പിന്റെ രചനയും മോഹൻ സിതാരയുടെ സംഗീതവും.

സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് കെ എസ് നാരായണസ്വാമിയുടെ വീണക്കച്ചേരി കേൾക്കാം. മൃദംഗം മാവേലിക്കര എൻ കൃഷ്ണൻകുട്ടി നായർ. ആദ്യം ഭൈരവിരാഗത്തിലുള്ള അടതാളവർണം കേൾക്കാം. പച്ചമിരിയും ആദിയപ്പയ്യർ രചിച്ചത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് KS നാരായണസ്വാമിയുടെ വീണക്കച്ചേരി. മൃദംഗം മാവേലിക്കര എൻ കൃഷ്ണകുട്ടി നായർ. ഇനി എവരിമാട്ട എന്ന കൃതി കേൾക്കാം. രാഗം കാംബോജി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

സംഗീതസുധ സമാപിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് കെ എസ് നാരായണസ്വാമിയുടെ വീണക്കച്ചേരി. മൃദംഗം മാവേലിക്കര എൻ കൃഷ്ണൻകുട്ടി നായർ.

നിശാസുരഭി. പ്രിയ ശ്രോതാക്കളെ, നിശാസുരഭിയിലേക്ക് സ്വാഗതം. മഹായാനം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനമാകട്ടെ നിശാസുരഭിയിൽ ഇന്നാദ്യം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഔസേപ്പച്ചൻ.

അങ്കത്തെട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ഇനി നമുക്ക് ചുരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. സംഗീതം ജോൺസൺ.

0: കരിമിഴി തെളിയണ് പിടയണ് ഇടനെഞ്ചു കുളിരണ് നിറയണ് ഇരു കിളി കുറുകണ് കുറുകണ്.
1: നിശാസുരഭിയിൽ ഇനി നമുക്ക് കേൾക്കാം കടൽക്കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ നിശാസുരഭി പൂർണ്ണമാകുന്നു. ഒരുപിടി നല്ല ഗാനങ്ങളുമായി നിശാസുരഭി വീണ്ടും എത്തും നാളെ രാത്രി ഇതേ സമയം. ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ സുഭാഷിതം, ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ചത്.
1: തുഞ്ചൻ ഉയർത്തിയ

0: ഹരിശ്രീ തത്വം, അക്ഷരവിദ്യ അനശ്വരവിദ്യ, ഘോഷിത തത്വം സർവം ഹരിശ്രീ, താരണമന്ത്രം ജയശ്രീ ഹരിശ്രീ. മലയാളം നമ്മുടെ ഹൃദയഭാഷയാണ്, പ്രഥമ ഭാഷ മലയാളമാണ്. മനന ഭാഷയും മാതൃഭാഷയുമാണ് മലയാളം. വശ്യസുന്ദരമായ ദശാക്ഷരി കവചമാണ് മലയാളിയുടെ ഐശ്വര്യ നികേതനം. പഠന വഴികളിൽ വെളിച്ചം നൽകുന്ന സുകൃതത്തിൻ്റെ മാപിനി കൂടിയാണ് ഹരിശ്രീ ഗണപതയെ നമ എന്ന ദശാക്ഷരി. ഇതിലെ വെളിച്ചമാണ് അക്ഷരപുണ്യത്തിലേക്ക് കുരുന്നുകളെ നയിക്കുന്നത്. ഇവിടെ തന്നെയാണ് ശ്രീ ഉള്ളതെന്ന് ആദ്യം ബോധ്യപ്പെടുത്തുന്നു. അതിനു മുന്നോടിയായി ദശാക്ഷരിയിലെ 10 അക്ഷരങ്ങളും പ്രതിലോമ രീതിയിൽ മനയെ തപ നഗ ശ്രീരിഹ എന്ന് സ്വയം പരിവർത്തനം ചെയ്യുന്നു. ഇതിനെ അനുലോമക്രമത്തിൽ ഹരിശ്രീ ഗണപതയെ നമ എന്ന് വായിക്കാം. എല്ലാ തുടക്കങ്ങൾക്കും പ്രേരകം അക്ഷരമാണ്. നയിക്കുന്നതാണ് അക്ഷരം, വിജയിപ്പിക്കുന്നതാണ് ഗണം. എല്ലാം ഉത്പന്നമാകുന്നത് അവിടെയാണ്. ഉത്പന്നമായത് നശിക്കുകയും അണുക്കൾ നിൽക്കുകയും ചെയ്യും. തുടക്കവും ഒടുക്കവും ഒരിടത്ത് തന്നെ. സർവവിദ്യാഭൂമികയാണ് ഹരിശ്രീ. എല്ലാ മനുഷ്യരിലും ശ്രീ ആർന്ന് വിഹരിക്കുന്നത് ഈ ശക്തിയാണ്. സർവത്തിനും ഏകസാക്ഷി സവിതാവാണ്. അഗ്നിമീഡേ പുരോഹിതം യജ്ഞസ്യ ദേവം ഋത്വിജം ഹോതാരം രത്നധാതം. ഋഗ്വേദം 1-ാം മണ്ഡലത്തിലെ ആദ്യത്തെ മന്ത്രമാണിത്. ശിവയുടെ വപുസാം ശ്രീചക്രത്തിൽ ഹരിശ്രീ നമ്മുടെ മന്ത്രമുഖം. ഘോഷിത തത്വം സർവം ഹരിശ്രീ, താരണമന്ത്രം ജയശ്രീ ഹരിശ്രീ.
1: ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ച സുഭാഷിതമായിരുന്നു ഇപ്പോൾ കേട്ടത്. ഇനി നമുക്ക് കാലാവസ്ഥ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ആകാശവാണി അനന്തപുരി FM 101.9. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.